0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം ചെയ്തത്.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വാഹ 7-17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂൺ 28 ഞായർ, ഹിജ്റ വർഷം 1447, മുഹറം 12. വിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ കേൾവിയും ലോകപ്രശസ്ത കാര്യുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളും വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമിദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا الحبيبة والمختار
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം 3 ആയത്തുള്ള 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്, അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

വലാ യഖ്സൗന അഹദൻ വലാ യഖ്സൗന അഹദൻ വയഖ്സൗനഹു വലാ യഖ്സൗന അഹദൻ വയഖ്സൗനഹു വലാ യഖ്സൗന അഹദൻ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ പരിപാടി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: വിശുദ്ധ ഖുർആനിൻ്റെ ആകർഷണീയമായ പാരായണം നമുക്ക് നൽകുന്ന അനുഭൂതി തീർത്തും വ്യത്യസ്തമാണ്. മധുരം ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് യാസർ അൽ ദൊസാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ യാസർ അൽ ദുസാരി നിർവഹിച്ചത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തുർ റഅദ് 36-37 വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
4: വചനം 36.
5: വല്ലദീന, യാതൊരു കൂട്ടർ. ആതൈനാഹും, അവർക്കു നാം നൽകിയിരിക്കുന്നു. അൽ കിതാബ, വേദഗ്രന്ഥം. യഫ്റഹൂന, അവർ സന്തോഷിക്കും. ബിമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടതിൽ. ഇലൈക, നിനക്ക്. വമിനൽ അഹ്സാബി, ആ കക്ഷികളിൽ തന്നെയുണ്ട്. മയ്യുങ്കിറു, നിഷേധിക്കുന്നവർ. ബഅദഹു, അതിൽ ചിലത്. ഖുൽ, പറയുക. ഇന്നമാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു. അൻ അഅ്ബുദ, ഞാൻ ആരാധിക്കുവാൻ. അല്ലാഹ, അല്ലാഹുവിനെ. വലാ ഉശ്രിക, ഞാൻ പങ്കുചേർക്കാതിരിക്കുവാനും. ബിഹി, അവനോട്. അവനിൽ. ഇലൈഹി, അവനിലേക്കു തന്നെ. അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു. വ ഇലൈഹി, അവനിലേക്കു തന്നെ. മആബ്, എന്റെ മടങ്ങിച്ചെല്ലലോ.

0: വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ നിനക്കു ഇറക്കപ്പെട്ടതിൽ സന്തോഷം കൊള്ളുന്നതാണ്. ആ കക്ഷികളിൽ തന്നെയുണ്ട് അതിന്റെ ചില ഭാഗം നിഷേധിക്കുന്നവർ. പറയുക, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണമെന്നു മാത്രമേ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവനിലേക്കത്രേ ഞാൻ ക്ഷണിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ മടങ്ങിച്ചെല്ലലും.
1: വേദക്കാർ സത്യത്തിൽ നിന്ന് വളരെയധികം പിഴച്ചു പോയിട്ടുണ്ടെങ്കിലും മതാവശിഷ്ടങ്ങളായി കുറെയെല്ലാം വിശ്വാസാചാരങ്ങൾ അവരിൽ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ വേദഗ്രന്ഥം സത്യമാണെന്നും വിഗ്രഹാരാധന തുടങ്ങിയ മുശ്രിക്കുകളുടെ പല വിശ്വാസാചാരങ്ങളും തെറ്റാണെന്നും അവർക്കറിയാമായിരുന്നു. തങ്ങളുടെ വേദഗ്രന്ഥവും ഖുർആനും തമ്മിലുള്ള യോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വേദക്കാർ മുഴുവനും ഖുർആനെക്കുറിച്ച് സന്തോഷം കൊള്ളേണ്ടവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ഒരു വിഭാഗം അതിൽ സന്തോഷവും താല്പര്യവും പ്രകടിപ്പിച്ചു. ആ വിഭാഗത്തെപ്പറ്റിയാണ് വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്ന വേദക്കാർ ഈദിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് സൂറത്തുൽ ബക്കറയിൽ 121-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. യഹൂദികളിൽ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹുൻഹു മുതലായ അല്പം ചിലരും ക്രിസ്ത്യാനികളിൽ അബിസീനിയ, നജറാൻ എന്നിവിടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായി തീർന്ന ഏതാനും ആളുകളും ഖുർആനിൽ സന്തോഷം കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തു. മറ്റൊരു വിഭാഗം ഇവരാണതിൽ ബഹുഭൂരിഭാഗവും. തങ്ങളുടെ പക്കൽ നിലവിലുള്ള വിശ്വാസാചാരങ്ങൾക്ക് നിരക്കാത്തതായി ഖുർആനിൽ കണ്ടതെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു. ഇവരാണ് വേദക്കാരിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയ കക്ഷി. കഅബ് ബിൻ അഷ്റഫ് മുതലായ യഹൂദി തലവന്മാരും സയ്യിദ് ആഖിബ് മുതലായ നജ്റാനി ക്രിസ്തീയ നേതാക്കളും ഈ വിഭാഗക്കാരിൽ ഉൾപ്പെട്ടവരാകുന്നു. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ വേദഗ്രന്ഥം മുഖേന അള്ളാഹു കൽപ്പിച്ച അതേ മൗലിക സിദ്ധാന്തമാകുന്ന തൗഹീദ് തന്നെയാണ് എന്നോടും കൽപ്പിക്കപ്പെടുന്നത്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു പഴുതുമില്ല. അതിലേക്ക് മാത്രമാണ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നതും. വല്ല വീഴ്ചയും ഞാൻ കാണിക്കുന്ന പക്ഷം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അവനിലേക്കാണല്ലോ ഞാൻ തിരിച്ചു ചെല്ലുക എന്നൊക്കെ അവരോട് പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സൂറത്ത് ആലിംറാനിൽ വേദക്കാരെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ കൽപ്പിച്ച കൽപ്പന ഇങ്ങനെ കാണാവുന്നതാണ്. പറയുക, വേദക്കാരെ, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് വരുവിൻ. അതായത്, നാം അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്നും അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും. സൂറത്ത് ആലിംറാൻ 64.
2: വചനം 37.
0: വകദാലിക, അതുപോലെ. അൻസൽനാഹു, ഇതു നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഹുക്മൻ, ഒരു വിധിയായി, നിയമമായി. അറബിയൻ, അറബിയിലുള്ളതായ. വല ഇനി തബഅത, നീ പിൻപറ്റിപ്പോയെങ്കിൽ. അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ. ബഅദ, ശേഷം, പിറകെ. മാ ജാഅക, നിനക്ക് വന്നതിന്. മിനൽ ഇൽമി, അറിവിൽ നിന്നും. മാലക, നിനക്കില്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. മിൻ വലിയിൻ, ഒരു ബന്ധവും രക്ഷാധികാരിയും. വലവാഖ്, ഒരു കാക്കുന്നവനുമില്ല, സൂക്ഷിക്കുന്നവനുമില്ല.

0: അതുപോലെ ഇതിനെ അഥവാ ഖുർആനെ നാം അറബി ഭാഷയിലുള്ള ഒരു വിധി നിയമമായി അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്കു അറിവിൽ നിന്നും വന്നുകിട്ടിയതിനു ശേഷം അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരു രക്ഷാധികാരിയാകട്ടെ കാത്തുരക്ഷിക്കുന്നവനാകട്ടെ നിനക്കുണ്ടാവുകയില്ല.
1: മുമ്പ് വേദക്കാരിൽ അവതരിക്കപ്പെട്ടിരുന്നതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം തന്നെയാണ് ഈ ഖുർആനും. മനുഷ്യൻ അറിഞ്ഞും ആചരിച്ചും വരേണ്ടുന്ന നിയമ നടപടികളാണ് അതിലുള്ളത്. അത് അവതരിക്കുന്നത് അറബികൾക്കിടയിലായതുകൊണ്ട് അത് അറബി ഭാഷയിലായിരിക്കുകയാണ് എന്നൊക്കെയാണ് ഒന്നാമത്തെ വാക്യത്തിലെ ആശയം. തുടർന്ന് കൊണ്ട് വേദക്കാരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തേക്കാൻ ഇടയുള്ളത് കൊണ്ടല്ല. അവിടുത്തെ പ്രബോധനങ്ങളിൽ അവർക്ക് വേണ്ടി വല്ല വിട്ടുവീഴ്ചയും സ്വീകരിച്ചാൽ കൊള്ളാമെന്നുള്ള അവരുടെ മോഹവും പ്രതീക്ഷയും അവർ വിട്ടേക്കുവാൻ വേണ്ടിയാണത്. സത്യവിശ്വാസികൾക്കാകട്ടെ ഇതുമൂലം മനക്കരുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തുർ റഅദ് 36-37 വചനങ്ങളുടെ വാക്കർത്ഥവും ആശയവും വിശദീകരണങ്ങളുമാണ് നമ്മൾ കേട്ടത്.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 19 ജുസുആണ് ഇന്ന് ഖത്തമുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: വഞ്ചനയാണീ പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമൽ ലിയുൻദിറ ബസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات أن لهم أجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരൊരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ്. ഖയ്യിമല്ലിയുന്ദിറ ഈ രൂപത്തിൽ, അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബസൻ ശദീദ, ബസൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്,
0: ജീമിനെ ഖൽഖല ചെയ്യണം.
1: അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജനഹക മിനർ റഹ്ബ് فذلك برهانان من ربك إلى فرعون وملئه

ربحك من الرهب فذلك برهانان من ربك إلى فرعون وملئه

أفلحك من الرهب فذلك برهانان من ربك إلى فرعون وملئه

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനഃപാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് കാതോർക്കാം.

0: ويحق القول على الكافرين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യാസീനിലെ 36 മുതൽ 70 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7-17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മധുരം ഖുർആൻ സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി മുഹമ്മദ് അൽ ഹൈദാൻ.

ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ കാര്യ വാദി അലി യമാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ കാര്യ വാദിയ അലി അമാനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36 അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ടി കെ നിഷാദ് സലഫി അവതരിപ്പിക്കുന്നത്.
1: ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قُلْ يُحْيِيهَا الَّذِي أَنشَأَهَا أَوَّلَ مَرَّةٍ وَهُوَ بِكُلِّ خَلْقٍ عَلِيمٌ. സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൻ്റെ 77 വരെയുള്ള ആയത്തുകളാണ് ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് 77-ാമത്തെ ആയത്ത്. വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഭ്രൂണത്തിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷെ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവായിരുന്നിട്ടും അതിൽ നിന്ന് ഭൂമിലോകത്ത് കാണുന്നതിൽ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ മനുഷ്യനെന്ന സൃഷ്ടിയെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. ആ മനുഷ്യൻ ആ റബ്ബിനോട് തന്നെ അള്ളാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലും റബ്ബിനോട് തർക്കിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായ റബ്ബിനോട് തർക്കിക്കുമ്പോൾ, നിന്നെ എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 77-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ രണ്ട് ആയത്തുകളിൽ കടന്നു വരുന്നു. മസലം വനസിയ ഖൽഖ, അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട്. 78-ാമത്തെ ആയത്തിൽ وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ مَثَلًا وَنَسِيَ خَلْقَهُ മസലൻ എന്ന് തൻവീനിനെ വ്യക്തമാക്കാതെ അതിനുശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ مَنْ يُحْيِي الْعِظَامَ, അവിടെയും അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. മൈ യുഹയിൽ ഇളാമ വഹിയ റമീം. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ ഖുൽ യുഹയിഹല്ലദീ അൻശഅഹ, ഖുൽ യുഹയിഹല്ലദീ അൻശഅഹ. അൻശഅഹ എന്ന് അൻ ആ നൂന് അങ്ങനെ വ്യക്തമായി ഓതാൻ പാടില്ല, മറിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അൻശഅഹ, അതിനുശേഷം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖൽഖിൻ എന്നതിലെ തൻവീനിനെ വ്യക്തമായി പാരായണം ചെയ്യണം. അതിനുശേഷം വരുന്നത് ഐനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖൽഖിൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ നന്നായി ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ഖുർആനത്തിനെ ക്രമീകരിക്കണമെന്നും സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അതിൻ്റെ ആശയം നമുക്കൊന്ന് പരിശോധിക്കാം. വദറബലനാ മസല, ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വദറബലനാ മസലൻ, അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്, നമ്മോടവൻ ഒരു ഉദാഹരണം, ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. താൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഉദാഹരണം എടുത്തുകാട്ടി അള്ളാഹുവോട് തർക്കിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. വറബ മസലൻ എന്നതാണ് ഉദാഹരിച്ചു, ഉപമ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം. വറബലന മസല, അവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് ഒരു ഉപമ പറയുന്നു, ഉദാഹരണമെടുത്തു കാണിക്കുന്നു. വ നസിയ, അവൻ മറന്നുകൊണ്ട്. ഖൽഖഹു, അവൻ്റെ ഖൽഖിനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ, സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അയാൾ പറയുന്ന ഉദാഹരണം? കാല, അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. മൻ, ആരാണ്? യുഹയി, ജീവിപ്പിക്കുക, ജീവൻ നൽകുക. ആരാണ് ജീവൻ നൽകുക? അൽ ഇലാമ, ഇലാം, അളമ, ഇലാം എന്ന് പറഞ്ഞാൽ എല്ല്, എല്ലുകൾ, ഇലാം, എല്ലുകൾ. വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ, നുരുമ്പിച്ചതായിട്ടുള്ള, ദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലുകളെ ഇനിയും ആരാണ് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ചില തഫ്സീറുകളിലൊക്കെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് എല്ലുകൾ പൊടിച്ച് അവയെ ധൂളികളാക്കി പറത്തിക്കളഞ്ഞു, എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഈ പൊടി പൊടിയായി തീർന്ന എല്ലുകളെ ആരാണ് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക? പരലോകം എന്ന ആശയം മനുഷ്യരാശിയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യത്തെ നേരിട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പരലോകത്തെ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം വരാനുണ്ട്, മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു എന്ന് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അവർ നേരിട്ടിരുന്നൊരു ചോദ്യമാണിത്. മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം, മനുഷ്യ ശരീരം ചിതലറിച്ചു കഴിഞ്ഞതിനു ശേഷം, കറുത്ത ചളിമണ്ണായി പോയി കഴിഞ്ഞതിന് ശേഷം, എല്ലുകളെല്ലാം നുരുമ്പിച്ച് ദ്രവിച്ച് കണ്ടെടുക്കപ്പെടാനാവാത്ത ഒരവസ്ഥാ വിശേഷത്തിലെത്തിയതിനു ശേഷവും ഒരിക്കൽ കൂടി മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുമെന്നോ, ഒരിക്കൽ കൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്നോ സൂറത്തു ഖാഫിലെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്ത്, വഖാലു ഇദാ ളലൽനാ ഫിൽ അർദ് അ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ. വഖാലു, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, അ ഇദാ ളലൽനാ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷവും, അ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിപ്പുണ്ടെന്നാണോ പറയുന്നത്? ബൽഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തു ഖാഫിലെ 3-ാമത്തെ ആയത്ത്, ഇദാ മിത്സ്നാ വകുന്നാ തുറാബ ദാലിക റജുഉൻ ബഈദ്. ഇദാ മിത്സ്നാ, ഞങ്ങൾ മരിച്ചത് കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ, എന്നിട്ട് ഞങ്ങൾ മണ്ണായി പോയതിന് ശേഷം പിന്നെയും ഒരു മടക്കമുണ്ടെന്നാണോ പറയുന്നത്? ദാലിക റജുഉൻ ബഈദ്, ആ മടക്കം എത്ര വിദൂരമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്, നടക്കാത്ത ഒരു സംഗതിയാണത്. സൂറത്തു നാസിഅത്തിലെ ആയത്തുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഞങ്ങൾ കുഴികളിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? ദ്രവിച്ചുപോയ എല്ലുകളായി തീർന്നതിന് ശേഷവും കാലൂത്തിൽക്ക ഇതൻ കറത്തുൻ ഹാസിറ, അങ്ങനെയാണെങ്കിൽ അതൊരു നഷ്ടകരമായ തിരിച്ചുവരവ് തന്നെയാകുമല്ലോ. കുഴികളിലടക്കപ്പെട്ട് എല്ലുകൾ നുരുമ്പിച്ചതിന് ശേഷം ഇനിയുമൊരു തിരിച്ചുവരവുണ്ടെന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ എന്ന് പ്രവാചകന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ആളുകൾ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. അതിന് പലവിധ ഉദാഹരണങ്ങളും അവർ നിരത്തിവച്ചിരുന്നു, പലവിധ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. എല്ലുകൾ ദ്രവിച്ചു പോയതിന് ശേഷവും ഞങ്ങൾ മടങ്ങിവരുമെന്നാണോ? അതിനെ ആരാണ്, ഒരിക്കൽ കൂടി ആർക്കാണ് അവയെ പുനർജീവിപ്പിക്കുവാൻ സാധിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ വിശദമായി പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും സുദീർഘമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് ഇതേ സൂറത്തിൽ മറ്റൊരു ഭാഗത്ത് സംസാരിച്ചത് ഓർക്കുന്നുണ്ടാകും, നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ പരലോകത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പരലോകം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യയുക്തിയോട് അള്ളാഹു സംസാരിക്കുന്നു. ആളുകൾക്ക് ചെറുതായൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പലവിധ ഉദാഹരണങ്ങളും അള്ളാഹു വിശദീകരിക്കുന്നു. ആ കൂട്ടത്തിൽ 2 മഹാന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 259-260 ആയത്തുകൾ. 259-ാമത്തെ ആയത്ത്, فَأَمَاتَهُ اللَّهُ 100 عَامٍ ثُمَّ بَعْثَهُ قَالَ كَمْ لَبِثْتُ قَالَ لَبِثْتُ يَوْمًا أَوْ بَعْضَ يَوْمٍ قَالَ بَل لَّبِثْتَ 100 عَامٍ فَانظُرْ إِلَى طَعَامِكَ وَشَرَابِكَ لَمْ يَتَسَنَّهْ وَانظُرْ إِلَى حِمَارِكَ وَلِنَجْعَلَكَ آيَةً لِّلنَّاسِ وَانظُرْ إِلَى الْعِظَامِ كَيْفَ نُنشِزُهَا ثُمَّ نَكْسُوهَا لَحْمًا فلما تبين له قال اعلم ان الله على كل شيء قدير. ഒരാൾ ഫലസ്തീനിന്റെ പട്ടണത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ തകർന്നതിന് ശേഷം, നശിച്ചതിന് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഒരിക്കൽ കൂടി ഇതിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അള്ളാഹു ചെയ്തത്? ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു, അയാളെ അള്ളാഹു 100 വർഷത്തേക്ക് മരിപ്പിച്ചു, അയാൾക്ക് മരണം നൽകി. മഹാനായ അസീർ അലൈഹിസ്സലാമാണ് ബനു ഇസ്രായേലുകാരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണെന്നും അല്ലെന്നും ചില അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള അസീർ എന്ന മഹാനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖതാദയെ പോലെയുള്ള, ഹസനുൽ ബസറിയെ പോലെയുള്ള ആളുകളൊക്കെ ഉസൈറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഹബുന് മുനബ്ബിഹിനെ പോലെയുള്ള ചില ആളുകൾ മറ്റു ചില വ്യക്തികളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും പരലോകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അള്ളാഹു അയാളെ മരിപ്പിച്ചു 100 വർഷത്തേക്ക്, എന്നിട്ട് ജീവിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, കം ലബിസ്ത, എത്ര കാലമാണ് നീ ഇവിടെ ഇങ്ങനെ മരിച്ചു കടന്നത്? കാല ലഭിസ്തു യൗമന്നൌ ബഅദയൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം, കുറച്ചു സമയമാണ് ഞാൻ മരിച്ചു കിടന്നത്. കാല ബൽ ലഭിസ്തു മിഅത ആം, അല്ല 100 കൊല്ലം നിന്നെ ഞാൻ മരിപ്പിച്ചു കിടത്തി. ഫൻദുറ ഇലാ തഅമിക വശറാബിക ലം യതസന്ന, നിന്റെ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്ക്, അവയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ വൻദുറ ഇലാ ഹിമാരിക വലിനജഅലക ആയത ലിന്നാസ്, നിന്നെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടി നിന്റെ കഴുതയിലേക്ക് നോക്ക്. അയാളുടെ കൂടെയുണ്ടായിരുന്ന കഴുത 100 വർഷം ചത്തുകടന്നാൽ എന്താണ് സംഭവിക്കുക? മണ്ണോട് ചേർന്ന് എല്ലാം നുരുമ്പിച്ച് ചിതലരിച്ച് മണ്ണായിത്തീർന്നിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലുകളെ പുനഃസംഘടിപ്പിച്ച് എല്ലുകൾക്ക് മാംസവും തൊലിയും നൽകി അതിൻ്റെ പഴയ രൂപത്തിലേക്ക് പിന്നെ രൂപപ്പെടുത്തി പഴയ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. അത് കാണുമ്പോൾ, കൺമുന്നിൽ അത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലം, എനിക്കറിയാം അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആര് നമ്മുടെ വിശ്വാസത്തിനകത്ത് വിഷം ചേർക്കാൻ വന്നാലും അത് വികലമാക്കാനുള്ള പുതിയതെന്ന് നൂതനമെന്ന് തോന്നുന്ന യുക്തിപരമെന്ന് തോന്നുന്ന എന്നാൽ യുക്തിശൂന്യമായ എല്ലാ കാലഘട്ടത്തിലും പരലോക വിശ്വാസത്തിനെതിരായി ചിന്തിക്കുന്നവർ വിശദീകരിക്കാറുള്ള ഏതെങ്കിലും ചില വാദങ്ങളും ആശയങ്ങളും ഒക്കെയായി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഉറച്ച വിശ്വാസം അതാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല വാചകം ആവർത്തിച്ചു പറയുന്നത്? 260-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അള്ളാഹുവെ എനിക്കു കാണിച്ചു തരണം എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക. ഖാല അവലം തുമിൻ, ഇബ്രാഹിമെ നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല വലാകിൽ ലിയത്മ ഇന്ന ഖൽബി, ഉണ്ട്, പക്ഷേ എന്റെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാൻ, ഒരു തുമഅനീനത്തിനു വേണ്ടി. ഖാല ഫഖുദ് അർബഅത മിന അത്തൈർ ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ, ഒരു നാല് പക്ഷികളെ നീ പിടിച്ചു കൊണ്ടുവരിക, നാല് പറവകളെ പിടിക്കുക, ആ പക്ഷികളെ കഷ്ണങ്ങളാക്കി നിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലകളിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും ഓരോ ഭാഗങ്ങളും കൊണ്ടുപോയി വെക്കുക. സുമ്മതുഅഹുന്നയഅതീനകസയ്യാ, നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് വേഗത്തിൽ പറന്നു വരും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അവ രണ്ട് ആളുകൾ എങ്ങനെയാണ്, അതൊരു സംശയത്തിൻ്റെയോ നിഫാഖിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല, മറിച്ച് മനസ്സിനൊരു ഫലം കിട്ടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന ഒരാകാംക്ഷയുടെ ഒരു തുമഅനീനത്തിനു വേണ്ടി ആളുകൾ ചോദിക്കുമ്പോൾ രണ്ട് മഹാന്മാർ അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് എല്ലാ നുരുമ്പിച്ചുപോയ എല്ലുകളെ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഈ ആയത്തിനു ശേഷം എങ്ങനെയാണ് റബ്ബ് മറുപടി പറയുന്നത്? 79-ാമത്തെ ആയത്ത് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. ഖുൽ, നബിയെ പറയുക, എന്താണ് ചോദ്യം? മൻ യുഹയ്യിൽ ഇലാഹമ വഹിയ റമീം, ദ്രവിച്ചുപോയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? മറുപടി എന്താ? ഖുൽ, നബിയെ പറഞ്ഞുകൊടുക്കൂ, യുഹയ്യിഹ, അവയെ ജീവിപ്പിക്കും, അല്ലദീ അൻഷഅഹ, ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ, അവലമറ ആദ്യ സമയത്ത് ഒന്നാമത്തെ പ്രാവശ്യം. ഖുൽ, പറയുക, യുഹയ്യി, ഹയാത്താക്കും ജീവിപ്പിക്കും, അല്ലദി, ഒരുത്തൻ, അൻഷ, ഉണ്ടാക്കി നിർമ്മിച്ചു, ഹ, അതിനെ, ആ എല്ലിനെ, ആരാണോ ആ ഉണ്ടാക്കിയത്, അവല, ആദ്യം, മറത്തൻ, പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ, അവൻ, ബിക്കുല്ലിഹൽക്കിൻ, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാണ്, സർവജ്ഞാനിയാകുന്നു, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ്റെ എല്ലുകൾ ആരാണോ സംവിധാനിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനക്ക് സുന്ദരമായ രൂപം ആരാണോ നൽകിയത്, ആ റബ്ബ് സുബ്ഹാനഹു വതആല ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കും എന്നാണ് അതിന് നൽകുന്ന വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി. അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുവല്ലോ. അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ വബദഅ ഖൽഖൽ ഇൻസാന വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അല്ലാഹുവാണ് സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കിയവനായ റബ്ബ്. വബദ അഖൽ ഖൽഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പല്ലാഹു ആരംഭിച്ചു, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ثم جعل نسله من سلالة من ماء مهين, പിന്നെ അവന്റെ തുടർന്നുള്ള പരമ്പരകളെ അള്ളാഹു നിശ്ചയിച്ചത് നിന്ദ്യമായ ഒരു ദ്രാവകത്തിൽ നിന്നാകുന്നു, അതിൻ്റെ സത്തയിൽ നിന്നാകുന്നു. സുമ്മ സവ്വാഹു, എന്നിട്ട് അവനെ ചൊവ്വാക്കി, ശരിപ്പെടുത്തി. വനുഫിഖ ഫീഹി മിർ റൂഹിഹി, അവൻ്റെ ആത്മാവ് റൂഹ് ആ മനുഷ്യ ശരീരത്തിൽ ഊതപ്പെട്ടു. വജഅല ലകും സംഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, എന്നിട്ട് അവന് കേൾവിയും കാഴ്ചകളും അതോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. ഖലീല മാ തഷ്കുറൂൻ, എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് ഒന്നുമില്ലാത്ത, തീരെയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ثم جعل نسله من سلالة من ماء مهين, ഒരുപക്ഷേ കണ്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വളരെ നിസ്സാരമായ, നിന്ദ്യമായ ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ പിന്നീട് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിന്നുപോകുന്നത് അല്ലെ, അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിന്നു പോരുന്നത്. വളരെ അറപ്പ് തോന്നുന്ന ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ ഒരു ആദ്യഘട്ടം കടന്നുപോയിട്ടുണ്ട്. ثم سواه, എന്നിട്ട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹു വളർത്തിയെടുത്തു, അതിന് ശരിയായ ഒരു രൂപം നൽകി, അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചു, അതിന് കേൾവി നൽകി, അതിന് കാഴ്ച നൽകി, അതിന് ബുദ്ധിശക്തി നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതൊക്കെ നൽകിയതിന് ശേഷവും എന്താണ് മനുഷ്യന്റെ അവസ്ഥ? വഖാലു ഇദാ ലലൽനാ ഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആയിട്ടും, ഒന്നുമില്ലായ്മയിൽ നിന്ന് ബദീഉ സമാവാതി വൽ അർദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അവൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയുടെ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഭാഗവും വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇദാ ളലൽനാ ഫിൽ അർലിയ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷവും ഇനിയും ഒരു ജീവിതമോ, ഇനിയും ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നാണോ പറയുന്നത്, ഇനിയും ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമെന്നാണോ പറയുന്നത് എന്നാണ് നിഷേധിയായ മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് വളരെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുക്കുന്ന മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന, ഏതൊരാൾക്കും ബോധ്യപ്പെടാൻ കഴിയാവുന്ന, നിഷ്പക്ഷമായി റബ്ബിനെ അംഗീകരിക്കുന്ന, വിനയമുള്ള ഏതൊരടിമക്കും വളരെ വേഗത്തിൽ ബോധ്യപ്പെടാൻ കഴിയാവുന്ന സുന്ദരമായ ഒരു ഉദാഹരണമാണ് മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അയുസ്റക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അലം യകുനുത്ഫതം മിൻ മനിയ്യുംന, സ്കലിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണം മാത്രമായിരുന്നില്ലേ അവൻ? സുമ്മക്കാന അലഖതം ഫഖലഖ ഫസവ്വ, പിന്നീടൊരു രക്തക്കട്ടയായി, പിന്നീടതിനെ സൃഷ്ടിച്ചൊരു മനുഷ്യരൂപം, നല്ല രൂപത്തിൽ അവനെ ശരിപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചു പോയവനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്കലിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണത്തിൽ നിന്ന് ആണും പെണ്ണുമായി സുന്ദരമായ രൂപങ്ങളിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കിയെടുത്ത റബ്ബ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, ഒരിക്കൽ കൂടി മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനല്ലയോ എന്നാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വദറബ ലന മസല, അവൻ നമുക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്, ഉപം പറയുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഖാല, അവൻ ചോദിക്കുന്നു, അവൻ പറയുന്നു, മൻ, ആരാണ്? യുഹയ്യൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുക. വഹിയ റമീം, അവ ദ്രവിച്ചു പോയതിന് ശേഷം, അവ ദ്രവിച്ചതായിരിക്കെ, നുരുമ്പിയതായിരിക്കെ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക? നബിയെ പറയുക, യുഹയ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു അവൻ എല്ലാ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ആഴത്തിൽ നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവും അല്ലാത്തതുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും പരലോക ജീവിതത്തിൽ വിജയം വരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ

0: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
2: വചനം 6. വയസ്തഅജിലൂനക,
3: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യിഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖലത്തി, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്ത്, മാതൃകാശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദു മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.
4: വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി.

0: നബിയെ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആയതുൻ,

മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്. ഇന്നമ അൻത, നിശ്ചയമായും നീ. മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം. വലികുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്. ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കിൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിന്. കുല്ലു ഉൻത, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: പെണ്ണും ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബ്, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീറു, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
3: ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ,
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരുപോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
3: സവാഉൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്.

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതെ, ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും, ഓരോ ഗർഭത്തിലും എത്ര കുട്ടി ജനിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും അവനറിയാം. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും അവൻ ഓരോ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. രഹസ്യപരസ്യമെന്ന വ്യത്യാസം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. രണ്ടും അവന് ഒരുപോലെയാകുന്നു. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവന്റെ അടുക്കൽ സമമാണ്. മഹത്വത്തിന്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതെന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതിന് മതിയായ തെളിവത്രേ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക: എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, tuned to reality.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ കാരികളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: വിശുദ്ധ ഖുർആനിൻ്റെ ആകർഷണീയമായ പാരായണം നമുക്ക് നൽകുന്ന അനുഭൂതി തീർത്തും വ്യത്യസ്തമാണ്. മധുരം ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് യാസർ അൽ ദൊസാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ യാസർ അൽ ദുസാരി നിർവഹിച്ചത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം കേൾവിക്കാർക്ക് സമ്മാനിക്കുകയാണ് തൻസീൽ പരിപാടിയിൽ. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ഹജ്ജിന്റെ 26 വചനം മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ അഹമ്മദ് അൽ അജ്മി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِي

يتفضل عليكم ولو شاء الله لأنزل ملائكة ما

شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي

ألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبون

0: بل أولئك هم الظالمون.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. സൂറത്തു ഹജ്ജിന്റെ 26 മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽഖാരി അഹമ്മദ് അൽ അജ്മി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ, പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 38-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: 38-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. കൂടുതൽ ആവർത്തിച്ച് പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയ ഭാഗം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, പഠിപ്പിച്ചത് ഹാഫിദ് ജഅഫർ സലഫി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1-19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنُ പകരം കാഫ് ആകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ذിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ذിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: ഫഇദൻ നുജൂമു തുമിസത്ത്,
0: അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത്ത് എന്നേ വരികയുള്ളൂ. തുമിസത്ത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദ സമാഉ ഫുരിജത്ത്, وَإِذَا السَّمَاءُ فُرِجَتْ وَإِذَا الْجِبَالُ نُصِفَتْ وَإِذَا الرُّسُلُ أُقِّتَتْ وَإِذَا الرُّسُلُ أُقِّتَتْ.
0: ഇവിടെ 11-ാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശദ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശദ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശദ്ദ്.
1: وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ,
0: ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. ഉജ്ജിലത്
1: لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ.
0: രണ്ട് സ്ഥലത്തും ഫസ്ലിൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്.
1: ലിയൗമിൽ ഫസ്ലു വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്റാക, അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലി.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. 40-ാം അധ്യായം സൂറ അൽ ഗാഫിർ 28-29 വചനങ്ങളാണ് ഹാഫിദ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

أحدهم أربع شهادات بالله إنه لمن الصادقين.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഅയ്ക്കലി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 44 മുതൽ 47 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും.

0: 20.
1: അല്ലദീന, യാതൊരു കൂട്ടർ. യൂഫൂന, അവർ നിറവേറ്റും, പാലിക്കും. ബിഅഹ്ദില്ലാഹി, അല്ലാഹുവിന്റെ കരാറിനെ, അല്ലാഹുവിനോടുള്ള കരാറിനെ, ഉത്തരവിനെ. വലായങ്കുലൂന, അവർ ലംഘിക്കുകയില്ല, ഉടക്കുന്നതല്ല. അൽമീതാഖ, ഉറപ്പിനെ, കരാറിനെ.
0: الذين يوفون بعهد الله ولا ينقضون الميثاق.
1: അതായത് അല്ലാഹുവിനോടുള്ള കരാറ് അഥവാ അല്ലാഹുവിന്റെ ആജ്ഞ നിറവേറ്റുകയും ഉറപ്പ് നൽകിയത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ.
0: വചനം 21.
1: വല്ലദീന, യാതൊരു കൂട്ടരും. യസ്ലൂന, അവൻ ചേർക്കും. മാ അമറ, കൽപ്പിച്ചതിനെ. അല്ലാഹു, അല്ലാഹു. ബിഹി, അതിനെപ്പറ്റി. അയ്യൂസ്വല, അതു ചേർക്കപ്പെടുവാൻ. വയഹ്ഷൗന, അവർ പേടിക്കുകയും ചെയ്യും. റബ്ബഹും, അവരുടെ റബ്ബിനെ. വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും. സൂ അൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ.

0: യാതൊരു കൂട്ടരും ഏതൊന്നിനെപ്പറ്റി അതിനോടുള്ള ബന്ധം ചേർക്കപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവോ അതിനോട് അവർ ബന്ധം ചേർക്കും. തങ്ങളുടെ റബ്ബിനെ അവർ പേടിക്കുകയും കടുത്ത വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും.
1: വചനം 22.
0: വല്ലദീന, യാതൊരു കൂട്ടരും, സബറു, അവർ ക്ഷമിച്ചു, ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, വജ്ഹി, പ്രീതിയെ, മുഖത്തെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ, വഅഖാമു, നിലനിർത്തുകയും ചെയ്തു, അസ്സലാത്ത, നമസ്കാരം, വഅൻഫഖു, ചിലവഴിക്കുകയും ചെയ്തു, മിമ്മ റസഖനാഹും, അവർക്കു നാം നൽകിയതിൽ നിന്ന്, സിറൻ, സ്വകാര്യമായി, രഹസ്യമായി, വഅലാനിയത്തൻ, പരസ്യമായിട്ടും, വയദ്റഊന, അവർ തടയുകയും ചെയ്യും, തട്ടിക്കളയുകയും ചെയ്യും, ബിൽഹസന, നന്മ കൊണ്ട്, അസ്സയ്യിഅ, തിന്മയെ, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, അവർക്കാണ്, അവർക്കത്രേ, ഉഖബ, പര്യവസാനം, അദ്ദാർ, ഭവനത്തിന്റെ

0: യാതൊരു കൂട്ടരും തങ്ങളുടെ റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ച് അവർ ക്ഷമ കൈക്കൊണ്ടു. അവർ നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്കു നാം അഥവാ അള്ളാഹു നൽകിയതിൽ നിന്നു രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്തു. തിന്മയെ അവർ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നതാണ്. അക്കൂട്ടർക്കത്രേ ഭവനത്തിന്റെ ശുഭപര്യവസാനം.
1: ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള കരാറുകളും പ്രതിജ്ഞയും പാലിക്കുക. അതായത് പ്രവാചകന്മാർ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ അറിയിക്കപ്പെട്ടിട്ടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുക. രണ്ട്, കരാറുകളും ഉറപ്പുകളും ലംഘിക്കാതിരിക്കുക. അഥവാ സത്യവിശ്വാസത്തിന്റെയും അള്ളാഹുവുമായുള്ള പ്രതിജ്ഞയുടെയും അടിസ്ഥാനത്തിൽ അവനോടോ ജനങ്ങളോടോ നൽകിയ എല്ലാ ഉറപ്പുകളും നിറവേറ്റുക. നേർച്ചകൾ, ധനപരമായ ഇടപാടുകൾ, ഉടമ്പടികൾ,

0: വാഗ്ദാനങ്ങൾ അതിയായവ ഇതിൽപ്പെടുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഉടമ്പടിയെയും കരാറു പാലിക്കുന്നതിനെയും പറ്റി 20 പരം സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് അത് കുറിക്കുന്നത്. 3. അള്ളാഹു എന്തെല്ലാം ബന്ധങ്ങൾ ചേർക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചേർക്കുക. കുടുംബ ബന്ധം പാലിക്കൽ ഇതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. അയൽക്കാർ, പാവപ്പെട്ടവർ, സാധുക്കൾ, ദുർബലർ, വയസ്സു ചെന്നവർ, ഗുരുനാഥന്മാർ മുതലായവരോടും മതചിഹ്നങ്ങൾ, മതസ്ഥാപനങ്ങൾ ആദിയായവയോടും പാലിക്കേണ്ടുന്ന എല്ലാവിധ ബന്ധങ്ങളും പാലിക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. 4. റബ്ബിനെ പേടിക്കുക. എല്ലാ നന്മകളുടെയും ഉത്ഭവം അതിൽ നിന്നാണെന്നും എല്ലാ തിന്മകളുടെയും ഉത്ഭവം അതിന്റെ പോരായ്മയിൽ നിന്നാണെന്നും ഇരിക്കെ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശേഷിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. 5. അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത വിചാരണയെ നേരിടേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയപ്പാട്. ഇത് സംബന്ധിച്ച് അല്പം മുമ്പ് പ്രസ്താവിച്ച വിവരങ്ങൾ ഇവിടെയും സ്മരണീയമാകുന്നു. 6. റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. കടമകളും പുണ്യകർമ്മങ്ങളും നിർവഹിക്കുന്നതിലും നിരോധിക്കപ്പെട്ടതും ദോഷകരവുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കലും രോഗം, കഷ്ടപ്പാട്, ദാരിദ്ര്യം പോലെയുള്ള കാര്യങ്ങളിൽ സഹനം സ്വീകരിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. നിർബന്ധിതാവസ്ഥ കൊണ്ടോ സൽപേരിനു വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങളെ ഉന്നം വെച്ചോ അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയായിരിക്കണം അത്. 7. നമസ്കാരം നിലനിർത്തുക. 8. അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് കഴിവും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് രഹസ്യ പരസ്യ വ്യത്യാസം കൂടാതെ ചെലവഴിക്കുക. ഈ രണ്ടു കാര്യങ്ങളെ സംബന്ധിച്ചും ഖുർആനിൽ അടിക്കടി ഉണർത്താറുള്ളതും രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള സ്ഥാനവും പരക്കെ അറിയപ്പെട്ടതാകുന്നു. പരസ്യമായി ചെലവഴിക്കുന്നത് ജനപ്രീതി നേടുവാനോ സൽക്കീർത്തിക്കു വേണ്ടിയോ ആയിരിക്കരുതെന്നും പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ ചിലവഴിക്കുന്നത് സ്വകാര്യമായി തന്നെ വേണമെന്നുള്ള നിഷ്കർഷ വെക്കുന്നതും പരസ്യമായി ചിലവഴിക്കുന്നതിൽ മാത്രം താൽപ്പര്യം കാണിക്കുന്നതും ശരിയല്ല. രണ്ടും സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കേണ്ടതാകുന്നു. 9. നന്മ കൊണ്ട് തിന്മയെ തടുക്കുക അഥവാ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. പാപം ചെയ്താൽ പശ്ചാത്തപിച്ചു മടങ്ങുക. വല്ല ദുഷ്കർമ്മവും ചെയ്തു പോയാൽ ഉടനെ വല്ല സൽക്കർമ്മവും ചെയ്യുക. അക്രമികൾക്ക് മാപ്പ് നൽകുക. ഒരു തിന്മയെ തടുക്കുവാൻ പല മാർഗങ്ങളുള്ളപ്പോൾ അവയിൽ കൂടുതൽ നയപരവും ലഘുവായതുമായ മാർഗം സ്വീകരിക്കുക. ആദിയായവയെല്ലാം ഈ ഇനത്തിൽപ്പെടുന്നു. 19. വചനത്തിൽ ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കുകയുള്ളൂ അഥവാ ഇന്നമായതദക്കറു ഉലുൽ അൽബാബ് എന്നു പറഞ്ഞുവല്ലോ. മേൽക്കണ്ട ഗുണങ്ങളോടു കൂടിയവരാണ് ബുദ്ധിമാന്മാർ എന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷം ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹു വിവരിച്ചത് ഉലായിക്കലഹും ഒക്കുബദ്ദാർ, അക്കൂട്ടർക്കാണ് ഭവനത്തിന്റെ ശുഭപര്യവസാനം എന്നാകുന്നു. ഈ പര്യവസാനം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ വ്യക്തമാക്കുന്നു.
1: വചനം 23.
2: ജന്നാതു, സ്വർഗങ്ങൾ, അദ്നിൻ, സ്ഥിരവാസത്തിന്റെ, യദ്ഖുലൂനഹ, അതിൽ അവർ പ്രവേശിക്കും, വമൻ സ്വലഹ, നന്നായവരോ, മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും, വദുരിയാറ്റിഹിം, അവരുടെ സന്തതികളിൽ നിന്നും, വൽ മലായികത്തു, മലക്കുകൾ, യദ്ഖുലൂന, പ്രവേശിക്കും, അലൈഹിം, അവരിൽ, മിങ്കുല്ലി, എല്ലാറ്റിലൂടെയും, ബാബിൻ, വാതിൽ,

0: അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ, അഥവാ അതാണവരുടെ പര്യവസാനം. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായി നന്നായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കും.
1: വചനം 24.
0: സലാം, സമാധാന ശാന്തി അലൈക്കും, നിങ്ങൾക്കുണ്ടാവട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്. ഫനിഅമ, അപ്പോൾ വളരെ നന്നായി, എത്രയോ നന്നായി. ഉഖബ, പര്യവസാനം. അജ്ജാർ, ഭവനത്തിൻ്റെ.
2: സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും ഫനിഅമ ഉഖബദ്ദാർ.
0: അവർ പറയും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതു നിമിത്തം നിങ്ങൾക്കു സലാം, അഥവാ ശാന്തിയുണ്ടാവട്ടെ. അപ്പോൾ ഭവനത്തിന്റെ ശുഭപര്യവസാനം വളരെ നന്നായിരിക്കുന്നു.
3: കഴിഞ്ഞ വചനങ്ങളിൽ വിവരിച്ച ഗുണങ്ങളോടുകൂടിയ ബുദ്ധിമാന്മാർക്ക് ശുഭപര്യവസായിയായ ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരുടെ വാസസ്ഥലം സ്വർഗമായിരിക്കുമെന്നാണെന്നും സ്വർഗത്തിൽ അവരോടൊന്നിച്ച് സദ്വൃത്തരായ അവരുടെ കുടുംബജനങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്നും മലക്കുകളിൽ നിന്ന് അവർക്ക് തുരുതുരെ അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് ഇത്രയും വമ്പിച്ച അനുഗ്രഹീത ജീവിതം ലഭിക്കുവാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ക്ഷമാശീലമാണല്ലോ. അവരുടെ മറ്റുള്ള ഗുണങ്ങളെല്ലാം ഓരോ തരത്തിൽ അവരുടെ ക്ഷമയെ ആശ്രയിച്ചുള്ളവയാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ അനുമോദനത്തിൽ ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. വല്ലാഹു ആലം. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അവരുടെ പ്രതിഫലമായി സ്വർഗം ലഭിക്കുമെന്നതിനു പുറമെ അവരുടെ ഇഷ്ടബന്ധുക്കളിൽ നല്ലവരായ ആളുകളെയും ഇഹത്തിൽ അവർ കൂട്ടുജീവിതം നയിച്ചിരുന്നതുപോലെ സ്വർഗത്തിൽ അവരോടൊപ്പം താമസിക്കുമാറാക്കി കൊടുക്കുന്നത് അള്ളാഹു അവർക്കു നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമത്രേ. ഇക്കാര്യം സൂറത്തുത്തൂർ 21 വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാകുന്നു. ഒരു യഥാർത്ഥം ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എത്ര തന്നെ ഉത്കൃഷ്ട പദവിയിലുള്ള ആളായിരുന്നാലും അക്കാരണത്താൽ അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരലോകത്ത് ഒരു പുണ്യവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവരവർക്ക് മാത്രമാണുള്ളത്. വഅൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ എന്നുമുള്ളതിൽ സംശയമില്ല. നൂഹ് അലൈഹിസ്സലാം നബിയുടെ മകനും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിതാവിനും ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ഭാര്യയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവിനുമൊക്കെ രക്ഷ കിട്ടാതിരുന്നതും അതുകൊണ്ടാണല്ലോ. മേൽ വിവരിച്ച ബുദ്ധിമാന്മാരുടെ സ്വർഗപ്രവേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവരുടെ പിതാക്കളും ഇണകളും സന്തതികളും പ്രവേശിക്കും എന്ന് പറയാതെ അവരിൽ നിന്ന് നന്നായിട്ടുള്ളവരും പ്രവേശിക്കും, വമിൻ സ്വാലിഹിമിൻ ആബാ ഇഹിം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാകുന്നു. സൂറത്തുത്തൂറിലെ വാചകം ഇങ്ങനെയാകുന്നു: വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബി ഈമാനിം അൽഹഖ്നാ ബിഹിം ദുരിയത്തുഹും. വിശ്വസിക്കുകയും വിശ്വാസത്തോടുകൂടി തങ്ങളുടെ സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്തതികളെ നാം അവരോട് ചേർത്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും സത്യവിശ്വാസികളും സദ്വൃത്തരും ആയിരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുകയെന്ന് സ്പഷ്ടമായി. അപ്പോൾ അവരെയും അവരുടെ സദ്വൃത്തരായ ബന്ധുകുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിൽ എന്താണ് വിശേഷതയുള്ളതെന്ന് ചോദിക്കപ്പെടാം. രണ്ടു കൂട്ടരും സ്വർഗസ്ഥരാകുന്നതുകൊണ്ട് സ്വർഗത്തിൽ ഇരുകൂട്ടർക്കും ഒന്നിച്ചു കൂട്ടുജീവിതം നയിക്കുവാൻ സാധിക്കണമെന്നില്ലല്ലോ. അവരെ അപേക്ഷിച്ച് അവരുടെ ബന്ധുകുടുംബത്തിൽപ്പെട്ടവർ പദവികളിൽ താഴെക്കിടക്കാരായിരിക്കുകയും ചെയ്യാം. ആ സ്ഥിതിക്ക് ഇരുകൂട്ടർക്കും സ്വർഗീയാനുഗ്രഹങ്ങളെ ഒന്നിച്ചും കൂട്ടായും ആസ്വദിക്കുവാൻ അവസരം ലഭിക്കുന്നത് വമ്പിച്ച ഒരു അനുഗ്രഹം തന്നെയാണല്ലോ. അള്ളാഹു പറഞ്ഞ വാക്കുകളിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണിത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീറിലെ സൂറത്തുർ റഅദിലെ 20 മുതൽ 24 കൂടിയ വചനങ്ങളുടെ വിശദീകരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ ആയത്തുകളിലൂടെയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 74-75 ആയത്തുകളാണ് ഏറ്റവും അവസാനം പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകുകയും ചെയ്തത്. വിശദമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും മലയാള വ്യാഖ്യാന ഗ്രന്ഥമെങ്കിലും ഒരു തവണ വായിച്ചു നോക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഇനി അടുത്തത് 76-77 ആയത്തുകൾ. അല്ലാഹു മറ്റൊരു ആശയത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ ആശയവും അർത്ഥവുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ഒരു തവണ അതൊന്ന് പാരായണം ചെയ്യാം. കയ്യിൽ ഖുർആനുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക.
3: أعوذ بالله من الشيطان الرجيم فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو
2: ഈ ആയത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടന്നുവരുന്നു. അതായത് 76-ാമത്തെ ആയത്തിൽ ഫലാ യഹ്സുൻക ഖൗലുഹും. ഒന്ന് ശ്രദ്ധിക്കുക, കൗലുഹും എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മീമ് കാണാം. എന്താണ് ആ മീമ് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫുകൾ പലവിധമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക, പാരായണം ചെയ്യുന്നതിനിടക്ക് നിർത്തുക, ആയത്ത് അവസാനിപ്പിക്കുക, ഒരു ഭാഗം നിർത്തുക. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ നിർത്താൻ പാടില്ല, തുടർന്നു ഓതിപ്പോകണം. മറ്റു ചില സ്ഥലങ്ങളിൽ ഒരിക്കലും തുടർന്ന് ഓതിപ്പോകാൻ പാടില്ല, നിർബന്ധമായും നിർത്തണം. നിർബന്ധമായും നിർത്തേണ്ടുന്ന സ്ഥലങ്ങളെ വഖഫ് ലാസിം എന്ന് പറയും. ആ വഖഫുകളിൽപ്പെട്ട നിർബന്ധമായും നിർത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഫലാ യഹ്സുൻക ഖൗലുഹും. അവിടെ ഒരു ആശയം അവസാനിക്കുന്നു, പിന്നീട് വേറെ ഒരു ആശയം തുടങ്ങുന്നു. ഒരു വാചകം പൂർണ്ണമായും അവസാനിക്കുകയും മറ്റൊരു വാചകം തുടങ്ങുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിർത്താതെ പാരായണം ചെയ്താൽ, വിശുദ്ധ ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവതരിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ആശയം പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ ആയത്ത് എന്തൊരു ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത്, ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരാശയത്തിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സൂറത്തു അൻആമിൽ 36-ാമത്തെ ആയത്ത് ഒന്ന് നോക്കൂ. അൻആം 6-ാം അധ്യായത്തിലെ 36-ാമത്തെ ആയത്ത്
3: ഇന്നമായസ്തജീബുല്ലദീന യസ്മഊൻ والموتى يبعثهم الله ثم إليه يرجعون.
2: ആദ്യം ഒരു ഭാഗം ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, അവിടെ വഖഫ് ലാസിമാണ്, അവിടെ നിർത്തണം. പിന്നീട് പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണ്, വൽ മൗതായ ബഅസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യർജഊൻ.
3: ഇന്നമാ യസ്തജീബു, ഉത്തരം ചെയ്യുന്നത് അല്ലദീന യസ്മഊൻ, കേൾക്കുന്നവരാണ്. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ കേൾക്കാനോ കാണാനോ കഴിയാത്ത അചേതന വസ്തുക്കളോട് ആരാധന അർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, ആളുകളുടെ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, ഉത്തരം ചെയ്യുക കേൾക്കുന്നവരാണ്. കേൾക്കാൻ കഴിയുന്നവർക്ക്, കഴിയാത്തവയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല.
2: ഇനി മരിച്ചവരുടെ കാര്യമെന്താ? വൽ മൗത്ത, മരിച്ചവരാകട്ടെ, യബഅസുഹുമുല്ല, അവരെ അല്ലാഹു പുനർജീവിപ്പിക്കും പരലോകത്ത്, സുമ്മ ഇലൈഹി യർജഊൻ, എന്നിട്ട് അവനിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും.
3: ഇവിടെ യസ്മഊൻ, ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, മരിച്ചുപോയവരേക്ക് അല്ലാഹു പരലോകത്ത് പുനർജീവിപ്പിച്ച് അല്ലാഹുവിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആയത്തിൻ്റെ ആശയം.
2: എന്നാൽ യസ്മഊൻ എന്നുള്ളിടത്ത് നമ്മൾ നിർത്താതെ ഓതിയാലോ? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന വൽ മൗത, കേൾക്കുന്നവരും മരിച്ചുപോയവരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനാണോ, ഏതൊരു തൗഹീദ് സ്ഥാപിക്കാനാണോ അവതരിച്ചത്, അതിന് വിരുദ്ധമായ ഒരു ശിർക്കനാശയം അവിടെ പാരായണത്തിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ ഒരവസ്ഥയിലേക്ക് വരെ തജ്വീദിൻ്റെ പാരായണ നിയമങ്ങൾ, വഖഫിൻ്റെ നിയമങ്ങളൊക്കെ അറിയാതെ, ശ്രദ്ധിക്കാതെ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇനി ഇതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കേണ്ടതില്ല, ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, തീർച്ചയായും നാം അറിയുന്നു, മാ യുസിറൂൻ അവർ രഹസ്യമാക്കി വെക്കുന്നത്, വമാ യുലിനൂൻ അവർ പരസ്യമാക്കുന്നതും. വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ടായിരുന്നു. പ്രവാചകനെ പരിഹസിക്കുന്നതിൽ പ്രവാചകൻ്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. എന്താണ് വിഷമം? ഇവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, ഇവരുടെ പരലോകം നഷ്ടപ്പെടുമല്ലോ, അവർക്ക് എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിൻ്റെ പേരിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. സൂറത്ത് അൽ കഹ്ഫിൽ നമുക്കറിയാം, ലഅല്ലക ബാഹിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. പ്രവാചകരെ, അവർ ഈ വൃത്താന്തത്തിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ താങ്കളുടെ ശരീരം താങ്കൾ നശിപ്പിക്കാറായിട്ടുണ്ട്. പ്രവാചകന് മാനസികമായി പ്രയാസമാണ്, പ്രവാചകന്റെ ശരീരത്തെ ആ പ്രയാസം ബാധിക്കുന്നു. എന്താ കാരണം? എന്താണ് അവർ വിശ്വസിക്കാത്തത്? അവരൊന്നും മുസ്ലിമാകാത്തതെന്താ? അവരൊന്ന് ഖുർആനിൽ വിശ്വസിക്കാത്തതെന്താ? അവർ ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കാത്തതെന്താ? പ്രവാചകന്റെ ഭൗതികമായ ഏതെങ്കിലും പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമുള്ളത്. സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ കഴിയും, വഇൻ യുകദ്ദിബൂക ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക വഇലല്ലാഹി തുർജഉൽ ഉമൂർ. പ്രവാചകരെ, അവർ നിങ്ങളെ കളവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. അതേ അധ്യായത്തിൽ തന്നെ, സൂറത്ത് ഫാത്തിറിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഇൻ അൻത ഇല്ലാ നദീർ, നിങ്ങളൊരു മുന്നറിയിപ്പുകാരനാണ്, ഒരു താക്കീതുകാരൻ മാത്രമാണ്. വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന ഖബ്ലഹും ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാതി ബിസ്സുബിരി വബിൽ കിതാബിൽ മുനീർ. നിങ്ങളെ അവർ കളവാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളിൽ അവർ അവിശ്വസിക്കുന്നുണ്ട് എങ്കിൽ,
3: നിങ്ങൾക്കു മുമ്പുള്ള പ്രവാചകന്മാർ വേദഗ്രന്ഥവുമായി കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെ അവരുടെ സമൂഹവും പരിഹസിച്ചിരുന്നു, കളവാക്കിയിരുന്നു, അവിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾ വിശ്വസിക്കണമെന്ന അതൊരു ഗുണകാംക്ഷയുള്ള പ്രബോധകന്റെ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന താല്പര്യമാണ്. പ്രവാചകന്റെ മനസ്സിൽ അത്രയധികം, പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഇന്നി ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി വാദിക്കാം. പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു, വളരെ സങ്കടപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപം കേൾക്കേണ്ടി വന്നു അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അബസ വതവല്ല അൻജാഅഹു അൽഅമാ വമാ യുദ്രീക ലഅല്ലഹു യസക്ക, ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ മുഖം ചുളിച്ചു, തിരിഞ്ഞുകളഞ്ഞു. നിങ്ങൾക്കെന്തറിയാം, അയാളായിരിക്കും ഒരു പക്ഷേ നന്നാവുക, സംസ്കരിക്കപ്പെടുക. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ ആ സമയത്ത് പരിഗണിക്കാതിരുന്നത്? പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം തോന്നിയത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പാവപ്പെട്ടവനായതുകൊണ്ടാണോ, ദുർബലന്മാരിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? അല്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടു പോകുമ്പോൾ പ്രവാചകൻ മദീനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നതുപോലും ആ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സ്വഹാബിയായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ആ സന്ദർഭത്തിൽ അങ്ങോട്ട് കടന്നു വരുമ്പോൾ മക്കയിലെ പ്രഗൽഭരോട് നബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വസിക്കാതെ പോകുമോ ഇക്കാരണത്താൽ എന്ന വിഷമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്രവാചകൻ അവരുടെ അവിശ്വാസത്തിൽ, അവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നതിൽ, അവർ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നതുമായി, സിറൂൻ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും. അവരെന്തു ചെയ്താലും സ്വകാര്യമാകട്ടെ, പരസ്യമാകട്ടെ, ഗൂഢാലോചനയാകട്ടെ, അതല്ലാത്ത പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് മറ്റൊരു വിഷയമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അവലം യറ, കണ്ടില്ലേ, അവലം ഇല്ലേ, യറ കാണുക, അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അൽ ഇൻസാനു മനുഷ്യൻ കണ്ടില്ലേ, അന്നാ തീർച്ചയായും നാം, ഖലഖനാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ അപ്പോളതാ അവൻ, ഖസീമുൻ തർക്കിക്കുന്നവനാണ്, മുബീൻ വ്യക്തമായ. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കുക. അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അന്നാ ഖലഖനാഹു തീർച്ചയായും നാമാണ് അവനെ സൃഷ്ടിച്ചത്, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ ഖസീമും മുബീൻ എന്നിട്ടപ്പോഴതാ അവൻ വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. ഇവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? മനുഷ്യൻ റബ്ബിൻ്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ശക്തമായ തർക്കമുന്നയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, പ്രവാചകൻ പഠിപ്പിക്കുന്ന, ഇസ്ലാമിലെ അധ്യാപനങ്ങളിൽപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ മനുഷ്യൻ ഉന്നയിക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾ മനുഷ്യൻ ഉന്നയിക്കുമ്പോൾ മനുഷ്യൻ്റെ നിസ്സാരതയെ, നിന്ദ്യതയെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു ചെയ്യുന്നത് അല്ലെ. യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ്! ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ഒരു പെൻസില് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭൂപടം എടുത്തു വച്ചാൽ അടയാളപ്പെടുത്താൻ സാധിക്കും? മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി അടയാളപ്പെടുത്താൻ കഴിയുമോ? ഭൂമിയുടെ ലക്ഷോപലക്ഷം, ഇരട്ടി വലുപ്പമുള്ള സൂര്യനെ അടയാളപ്പെടുത്താൻ കഴിയുമോ? കോടാനക്കോടി നക്ഷത്രങ്ങളുടെ ചിത്രമുള്ള വിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭൂപടം എടുത്തു വച്ചാൽ മേപ്പ്, അത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത്ര നിസ്സാരനാണ്. അതിവിശാലമായ പ്രപഞ്ചത്തിലെ ഭൂമി എന്ന ചെറിയ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കരഭൂമിയിൽ, അല്ലേ, ചെറിയ വീടുകെട്ടി താമസിക്കുന്ന ഭൂമിയിൽ നടന്നു നീങ്ങുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ, അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കാനും അവൻ പഠിപ്പിക്കുന്ന വിശ്വാസകാര്യങ്ങളെ ചോദ്യം ചെയ്യാനും മാത്രം കഴിവുള്ളവനാണോ? അല്ലാഹു അതാ ചോദിക്കുന്നത്. റബ്ബ് അതാണ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്, മനുഷ്യ നീ ഉണ്ടായത് എവിടെ നിന്നാണ്. തൗഹീദിനെ ചോദ്യം ചെയ്യുന്നു, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു, പ്രവാചകനെ ചോദ്യം ചെയ്യുന്നു, പരലോകത്തെ പരിഹസിക്കുന്നു, ഖബറിലെ ജീവിതത്തെ പരിഹസിക്കുന്നു, അല്ലേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ പരിഹസിക്കുന്നു. നിർമ്മതവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, മതത്തിലെ യുക്തിവാദികളുണ്ട്, അല്ലേ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, ആരാധനകളിൽ നിന്ന് പിന്നോട്ടു പോകുന്നവനുണ്ട്. എവിടെ നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചു തുടങ്ങി? എവിടെ നിന്നാണ് മനുഷ്യന്റെ തുടക്കം? എവിടെ നിന്നാണ് മനുഷ്യന്റെ ആരംഭം? ഇത്രയധികം വലിയ ബുദ്ധി സാമർത്ഥ്യമുള്ള മനുഷ്യന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇത്ര സങ്കീർണമായ അവയവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ കാതും മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ ശ്വാസകോശവും മനുഷ്യന്റെ വൃക്കകളും മനുഷ്യന്റെ മറ്റനേകം സങ്കീർണമായ തലച്ചോറുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലോകത്തിന്റെ മുന്നിലൊരു വിസ്മയമാണ്, ഒരു മഹാത്ഭുതമാണ്. പക്ഷെ എവിടെ നിന്നാണ് മനുഷ്യൻ തുടങ്ങുന്നത്? അള്ളാഹു എവിടെ നിന്നാണ് അവന്റെ ആരംഭം കുറിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു വസ്തുവായിരുന്നു മനുഷ്യൻ. പടച്ചതമ്പുരാന്റെ എന്തുമാത്രം ഗൗരവമുള്ള, എത്ര അത്ഭുതകരമായ, ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ ഒരൊറ്റ പോയിന്റ് മതി, അവന്റെ ചിന്തയെ തൊട്ടുണർത്തുന്ന എത്ര വലിയൊരാശയമാണ് അള്ളാഹുടെ പഠിപ്പിക്കുന്നത്. അല്ലേ റബ്ബിനോട് തർക്കിക്കുകയാണ്, പരലോകത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്, അല്ലേ ഈ പ്രപഞ്ചത്ത് മുഴുവൻ പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കുകയാണ്. മനുഷ്യ എവിടെ നിന്നാണ് നീ ആരംഭിച്ചത്? എവിടെ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം ഉണ്ടാകുന്നത്? മിന്നുതുഫ, അല്ലേ മിന്നുതുഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്ന്, ഭ്രൂണത്തിന്റെ, മനുഷ്യൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന ഭ്രൂണത്തിന്റെ ആദ്യഘട്ടം, അതിന്റെ വലുപ്പം എത്രയാണോ, എത്ര നിസ്സാരമാണ്, അത് വളർന്നു വലുതായി അട്ടയെപ്പോലെ ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന്, അല്ലെ ഹൃദയം രൂപപ്പെട്ട്, തലച്ചോറ് രൂപപ്പെട്ട് ഒരു 4 മാസം പ്രായമാകുമ്പോൾ പോലും ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം വലുപ്പമുണ്ടാകുമോ നമുക്ക്? പിന്നീട് രോമങ്ങൾ വന്നു, നാഡീഞരമ്പുകൾ രൂപപ്പെട്ടു, അല്ലെ അവയവങ്ങൾ ഓരോന്നോരോന്ന് വളർന്നു വലുതായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു, കരയാൻ മാത്രമറിഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായി, വളർന്നു വലുതായി എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു, പിന്നെ വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു, അല്ലേ വായിച്ചു മനസ്സിലാക്കി അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ എവിടെയോ വഴിതെറ്റിപ്പോയി, എവിടെയോ പിശാചിൻ്റെ കുരുക്കിലകപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു ബീജകണത്തിൽ നിന്ന് വളർത്തി വലുതാക്കിയ റബ്ബിനെ മറക്കുന്നു. മാതാവിൻ്റെ ഇരുട്ട് നിറഞ്ഞ ഗർഭാശയത്തിനകത്ത് തനിക്ക് ഭക്ഷണം നൽകി തന്നെ പരിപാലിച്ച് പോറ്റി വളർത്തിയ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. ആ റബ്ബ് പഠിപ്പിക്കുന്ന പരലോകത്ത് ചോദ്യം ചെയ്യുന്നു, എന്തുമാത്രം വലിയ നന്ദികേടാണത്, എത്ര അപകടകരമായൊരവസ്ഥയാണത്. അത് മനുഷ്യനെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. അവലമ്യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അവലമ്യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു, തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചത് മിന്നുതുഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്നാകുന്നു. ഫഇദാ ഹുവ, എന്നിട്ടതാ അവൻ, ഹസീമു മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാണ്. സൂറത്തു മുഅ്മിനൂനിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفه في قرار مكين, മനുഷ്യനെ ആദ്യം മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. പിന്നീട് അവനെ നാം ഒരു നുത്ഫയായി, ബീജമായി, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവനെ നാം നിവസിപ്പിച്ചു, അവനെ താമസിപ്പിച്ചു. ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشانا خلقا اخر ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ബീജത്തെ ഒരു രക്തപിണ്ഡമാക്കി, ആ രക്തക്കട്ടയെ ഒരു മാംസകഷ്ണമാക്കി, അതിനെ ഒരു എല്ലാക്കി, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മാൻഷനാഹു ഖൽഖന്നാഹർ, പിന്നെ മറ്റൊരു സൃഷ്ടിയായി അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിന്റെ സൃഷ്ടികർത്താവായ റബ്ബ് എത്ര അനുഗ്രഹീതനാണ്. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യതൂൻ, പിന്നീട് നിങ്ങൾ മരിച്ചു പോകും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, എന്നിട്ട് പരലോകത്ത് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും. അല്ലേ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി ഒറ്റ നിൽപ്പിൽ അങ്ങോട്ട് ഉണ്ടായവനല്ല, തലച്ചോറും ഹൃദയവും കരളും വൃക്കകളും നാഡീവ്യവസ്ഥകളും എല്ലാമുള്ള ഒരു സൃഷ്ടി ഒറ്റ നിൽപ്പിലുണ്ടായതാണോ? അല്ല. റബ്ബ് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, കണ്ടാൽ അറപ്പ് തോന്നുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ റബ്ബ് വളർത്തു വലുതാക്കി, ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ, ബുദ്ധി പ്രയോഗിക്കാൻ കഴിയുമ്പോൾ, സവിശേഷമായ ബുദ്ധി എന്ന അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സന്ദർഭമെത്തുമ്പോൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയാണോ? റബ്ബിനോട് തർക്കിക്കുകയാണോ? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിഷേധം കാണിക്കുകയാണോ? അതാണ് അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖന, നിശ്ചയമായും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്ന്, ഫൈദാഹു ഹസീമു മുബീൻ, അപ്പോഴതാ അവൻ വ്യക്തമായി തർക്കിക്കുന്നു.

ആകുന്നു. ഒരിക്കൽ കൂടെ ആയത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന.

0: പറയുന്നു തൂഫ. അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാഹു ഹസീമുൻ മുബീൻ ഫഇദാഹു ഹസീമുൻ മുബീൻ. ഒരു തവണ കൂടി അർത്ഥം പറയുന്നു. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നു. മായുസിറൂന, അവർ രഹസ്യമാക്കുന്നതും. വമായുലിനു, അവർ പരസ്യമാക്കുന്നതും. അവലമ്മിറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ. അന്ന ഖലഖനാഹു, തീർച്ചയായും നാം ആകുന്നു അവനെ സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്. ഫഇദാഹുവ, അപ്പോഴതാവൻ. ഹസീമും മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അവൻ്റെ മതത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം അനുഗ്രഹപൂർണമായ സ്വർഗം നാളെ പ്രതിഫലമായി നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം. സൂറത്തു യാസീനിലെ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത്. ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.

പീസ് ഖുർആൻ റേഡിയോ തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 62 മുതൽ അവസാന വചനം വരെയും സൂറ നിസ 1 മുതൽ 14 വചനം വരെയുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് ഖാരി വാദി അലി അമാനി.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ ലോകപ്രശസ്തരായി മാറിയ ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് സഊദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തുൽ ഹുമസ എന്നീ അധ്യായങ്ങളാണ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. അഹമ്മദ് സഊദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തു ഹുമസ എന്നീ അധ്യായങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.

പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും ഓരോ ദിവസങ്ങളിലും കേൾക്കുവാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഖുർആനിലെ 17 ജുസ് മുഴുവനായും നാം കേൾക്കുന്നു. പാരായണം ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 17-ാം ജുസ് പൂർണ്ണമായും നാം കേട്ടുകഴിഞ്ഞു. ഹാഫിൽ സലാഹ് അൽ ഹാഷിമിന്റെ ശബ്ദത്തിൽ
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: Peace Radio. Tune to reality.
5: Peace Radio. Peace Radio. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: Peace Radio. Tune to reality.
7: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്,
6: ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി. പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ, ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം, അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ, ഹദീസ് പഠിക്കാനാണോ താല്പര്യം, അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ, ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ, കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്, പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്, മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ, ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്, കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ, സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്, അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജിലേക്ക് പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
9: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന്

0: പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ്, 8 മുതൽ 17 വരെ വചനങ്ങൾ.

0: ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ പരിപാടി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമിദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതി വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ, ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീനു ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സിലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ് സൂറ അന്നിസയിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനേച്ചി.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36 അധ്യായമായ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ഇന്ന് ഹൃദയവസന്തത്തിൽ അവതരിപ്പിക്കുന്നത്. അവതരണം ടി കെ നിഷാദ് സലഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 82-83 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഏകദേശം ഒരു 4 ആയത്തുകളിൽ 6 ആയത്തുകളിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരലോകമുണ്ട് എന്നതിന് തെളിവായി അള്ളാഹു വിശദീകരിക്കുന്ന ചില തെളിവുകളുമാണ് നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യനെ ഒരു നുത്ഫയിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത് ഒരു തെളിവായി ഖുർആൻ വിശദീകരിക്കുന്നു. ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന അതീവ ഗൗരവമുള്ള ഒരു ചോദ്യം 81-ാമത്തായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അവയെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിലൂടെ ഈ ആയത്തുകൾ, കഴിഞ്ഞ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം മാത്രം മതി പരലോകം മനുഷ്യന് ബോധ്യപ്പെടാൻ. ഭൂമി എന്നത് റബ്ബിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ്. ഭൂമിയെപ്പോലെ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളും അതിലേറെ കോടാനക്കോടി നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശലോകങ്ങൾ ഏറ്റവും കഴിവുള്ള, എന്തിനും സാധിക്കുന്ന, ഏതും ചെയ്യാൻ പറ്റുന്ന

ഒരു മഹാനായ സൃഷ്ടികർത്താവിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശഭൂമികളിലെ ഓരോ ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും ഓരോ സൂക്ഷ്മതലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ചെറിയ സൃഷ്ടിയെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാലും ഏതു വലിയ സൃഷ്ടിയെ ഒന്ന് പഠിക്കുമ്പോഴും ഒരു മഹാനായ സൃഷ്ടികർത്താവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു നിങ്ങളെ ഒരിക്കൽ കൂടി ഉണ്ടാക്കും. വിചാരണയുടെ നാളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 82-ാമത്തെ ആയത്തിൽ ആരംഭിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ. ഇന്നമാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇന്നമാ നൂനിന് ശദ്ദുണ്ട്, ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

ഫയകൂൻ. ഇന്നമാ എന്ന് മണിച്ചു ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ രണ്ട് മദ്ദുകൾ വരുന്നുണ്ട്. ഇന്നമാ എന്നതിന് ശേഷം ഒരു മദ്ദുണ്ട്, ആ ഇന്നമാ എന്ന് ഓതുന്നിടത്തൊരു മദ്ദുണ്ട്, ഇതാ എന്നുള്ളിടത്തും ഒരു മദ്ദുണ്ട്, അഥവാ നീട്ടി ഓതണം. ഇവിടെ നമുക്ക് നീട്ടാതെ വേണമെങ്കിലും സാധാരണ നീട്ടുന്ന ഒരു ദീർഘം വരുമ്പോൾ നീട്ടുന്ന മദ്ദ് തൊബിഇ അസ്ലി, രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം നീട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്കിത് നീട്ടി ഓതാം. മദ്ദുൽ ജായിസ് എന്നുകൂടെ ഇതിന് പറയും. അതായത് മാ എന്നതിലെ ദീർഘത്തിൻ്റെ അലിഫിന് ശേഷം ആ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. എന്നാൽ അലിഫ് വന്നത് ഇന്നമാ എന്ന ഒരു വാക്കിലും ഹംസ വന്നത് ആ എന്ന അക്ഷരം വന്നത് അമ്രുഹു എന്ന രണ്ടാമത്തെ വാക്കിലുമാണ്. അലിഫും അതിനുശേഷം ആ അല്ലെങ്കിൽ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ ഹംസ ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോഴാണ് നീട്ടി ഓതേണ്ടത്. എന്നാൽ ഇത് രണ്ടും രണ്ട് വാക്കുകളിലായി വന്നാൽ മദ് മുഫസിലാണ്, നമുക്ക് നീട്ടാതെയും ഓതാവുന്നതാണ്. അതേ നിയമം തന്നെയാണ് ഇദാ അറാദ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ നമുക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അങ്ങനെ നീട്ടിപ്പാരായണം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ തബീഇയായ സാധാരണ ഒരു ദീർഘത്തോടുകൂടി അത് പറയാം, അങ്ങനെയും ഓതാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ ഐ യഖൂല ല, അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ശൈഅൻ എന്നുള്ളിടത്ത് ആ തൻവീന് വ്യക്തമാകണം, ശൈഅൻ അ അങ്ങനെ തന്നെ ഓതണം. എന്നാൽ അതിന് ശേഷമുള്ളത് അൻ യഖൂലു എന്ന് പാരായണം ചെയ്യുന്നത് ശരിയല്ല, മറിച്ച് ഓതേണ്ടത് ഐ യഖൂല ലഹു ഐ യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ ഫയകൂൻ അല്ല, കുൻ ഫയകൂൻ കുൻ ഫയകൂൻ. അത് ശ്രദ്ധിച്ചോതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അതാണ് ഓത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആശയം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നമാ അംറുഹു, ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം എന്ന ആശയമാണ് ലഭിക്കുക. അംറുഹു അല്ലാഹുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. അപ്പം ഇന്നമാ അംറുഹു തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം ഇത് മാത്രമാണ്. ഏത്? ഇനി പറയാൻ പോകുന്ന സംഗതി ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ. ഇദാ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഇദാ ജാ വന്നാൽ, ഇദാ ജാ

നസ്റു അല്ലാഹി വൽ ഫത്ഹ് ഇദാ ജാ, വന്നാൽ. നസ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇദാ അറാദ, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഷൈഅൻ ഒരു കാര്യം, അൻ യഖൂല, അതിനോട് പറയുകയാണ്, പറയും, ലഹു അതിനോട്, കുൻ ഉണ്ടാകു, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകൂ എന്നതിനോട് പറയുന്നു, ഫയക്കൂൻ അപ്പോൾ അതുണ്ടാകുന്നു. എങ്ങനെയാണ് മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അല്ലാഹു പുനർജീവിപ്പിക്കുക? എങ്ങനെ അല്ലാഹു സ്വർഗം ഉണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ നരകമുണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ സൃഷ്ടികളെ സംവിധാനിക്കുക? അല്ലാഹുവിന് ഇത്രേ വേണ്ടുള്ളൂ, കുൻ ഫയക്കൂൻ, ഉണ്ടാകൂ എന്ന് പറയുന്നു, ഫയക്കൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നമാ അംറുഹു, അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു, അതിനോട് പറയും, പറയുകയാണ്. എന്താണ് പറയുന്നത്? കുൻ ഉണ്ടാവുക, ഫയക്കൂൻ അപ്പോൾ അതുണ്ടാവും. പടച്ചു നമ്പുരാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയൽ മാത്രം മതി അല്ലാഹുവിന്, അപ്പോൾ അതുണ്ടാകും. അല്ലാഹു അതിനു മാത്രം കഴിവുള്ള മഹാനായ ശക്തിയാണ്, അത്രയധികം കഴിവുള്ള സൃഷ്ടികർത്താവാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു വസ്ത്രം തയ്ക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ, വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിലും ഒരല്പസമയം വേണം. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നാട്ടിലൊരു പാലം പണിത് കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയമെടുത്തൊരു വീടുപണി നടന്നാൽ നമ്മളത് വലിയ അത്ഭുതത്തോടുകൂടി പറയും. കുറച്ചു സമയത്തിനകത്ത് വലിയ ഒരു കെട്ടിടം പണിതാൽ അതൊരു വലിയ സംഭവമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങൾ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടൂ, അല്ലാഹു ഉദ്ദേശിച്ച സംഗതി ഉണ്ടാകും. നമുക്കൊരു പിന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും മുദ്നിബുൻ, നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്, പാപികളാണ്, ഇല്ലാമൻ ആഫൈതു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തവനൊഴികെ, ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടുക, അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, വകുല്ലുക്കും ഫഖീർ, നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്, ഇല്ലാമൻ അഗ്നൈതു, ഞാൻ നിരാശ്രയനാക്കിയവരൊഴികെ, ഇന്നി ജവാദും മാജിദും വാജിദ്, ഞാൻ ഔദാര്യവാനാണ്, എല്ലാവർക്കും നൽകുന്നവനും എല്ലാവരെയും സഹായിക്കുന്നവനും മഹത്വമുള്ള ഉടയവനുമാണ്, അഫ്അലു മാ അശാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നു, അതാ ഈ കലാമുൻ, എൻ്റെ നൽകൽ അതൊരു ഒരു വാക്കാണ്, വഅദാബി കലാമുൻ, എൻ്റെ ശിക്ഷയും ഒരു വാചകം മാത്രമാണ്, ഇൻ അറത്തു ശൈഅൻ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫഇന്നമാ അഖൂലു ലഹു, അതിനോട് പറയൽ മാത്രമാണ് വേണ്ടത്, കുൻ ഉണ്ടാവുക, ഫയക്കൂൻ അപ്പോൾ അതുണ്ടാകും. ഇങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അവർ റബ്ബിന് കുറേ അധികം പണികളും അധ്വാനവും ഒന്നും ആവശ്യമില്ല, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ, ഫസുബ്ഹാന, പരിശുദ്ധനാകുന്നു, അല്ലദി, ഒരുത്തൻ, ആരാണ് അത്, പിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു, മലക്കൂത്ത്, ആധിപത്യം, അധികാരം, കുല്ലിഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, വ ഇലൈഹി, അവനിലേക്കാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒരു തവണ വാക്കുകളുടെ അർത്ഥം പറയാം, ഫസുബഹാന, പരിശുദ്ധനാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അല്ലദി, ഒരാൾ, പിയദിഹി, അവൻ്റെ കൈകളിലാണ്, ആരുടെ കയ്യിലാണോ, മലക്കൂത്ത്, കുല്ലിഷൈഇൻ, മലക്കൂത്ത്, ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, കുല്ലിഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, എല്ലാ വസ്തുക്കളുടെയും
ആധിപത്യവും ഉടമസ്ഥതയും ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധൻ. വ ഇലൈഹി, അവനിലേക്കാകുന്നു തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാറ്റിൻ്റെയും പിന്നെ ഉടമസ്ഥത, ആധിപത്യമുള്ളത്, എല്ലാറ്റിൻ്റെയും മലക്കൂത്ത് അത് റബ്ബിൻ്റെ കൈകളിലാണ്. എല്ലാവരും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ആ റബ്ബ് പരിശുദ്ധനാണ്. അവനെ നമ്മൾ പ്രകീർത്തിക്കണം, അവനെ നമ്മൾ വാഴ്ത്തണം. അതാണ് തബാറക്കല്ലദി ബിയദിഹിൽ മലക് മുൽക് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൻ്റെ കരങ്ങളിൽ ആധിപത്യമുടയവനായ അള്ളാഹു, അവൻ എത്ര അനുഗ്രഹീതനാണ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു മുൽക്കിലെ ആദ്യത്തെ ആയത്ത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിനെ വിശദീകരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹുദൈഫ റളിയല്ലാഹു പറയുന്നത്? ഖുംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് നമസ്കരിച്ചു. ദാത ലൈലത്തിനൊരു ഒരു രാത്രി. ഫഖറഅ അസ്സബഅ ത്വാല ഫീ സബഇ റകഅത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 റക്അത്താണ് നമസ്കരിച്ചത്. അതിൽ പ്രവാചകൻ ഓതിയത് സുദീർഘമായ സൂറത്തുകളാണ്. അതിൻ്റെ വിശദമായ വേറൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നിലെ നബി ബക്കറ ഓതി, അടുത്ത റക്അത്തിൽ ആലു ഇംറാൻ ഓതി, അടുത്തൊരു ബക്കറ റക്അത്തിൽ സൂറത്ത് നിസാ ഓതി. ഒരു റക്അത്തിലാണ് ഓതുന്നത്. അത്ര സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു. വഖാന ഇദാ റഫഅ റഅ്സുഹു മിനർ റുകൂഉ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കും. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി ദിൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബിരിയായി വൽ അദമ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ആരാണ് അള്ളാഹു? ദിൽ മലക്കൂത്ത്, എല്ലാ അധികാരങ്ങളുമുള്ളവൻ. വൽ ജബറൂത്ത്, എല്ലാ ആധിപത്യങ്ങളുടെയും ഉടമ. വൽ കിബിരിയ, എല്ലാ അഹങ്കാരങ്ങളുടെയും ഉടമ. വൽ അദമ, എല്ലാ മഹത്വങ്ങളുടെയും ഉടമ. എല്ലാ മഹത്വങ്ങളും ആധിപത്യവും അധികാരവും അഹങ്കാരവും എല്ലാം ഉള്ള അള്ളാഹു, അവനാകുന്നു സർവസ്തുതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ റുകൂഇൽ സുബ്ഹാനല്ലദി ദിൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബിരിയ ഇവൽ അളമ എന്ന് ഈ ആയത്തിൻ്റെ അതേ ആശയം വരുന്ന രൂപത്തിൽ റുകൂഇലെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെ, ഭൂമികളുടെ, മനുഷ്യാത്മാക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അധികാരവും ആധിപത്യവും റബ്ബിൻ്റെ കൈകളിൽ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസവുമായി മാറിത്തീരുകയും ചെയ്യും. അതോടൊപ്പം ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത്, വ ഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. കഴിഞ്ഞ കുറേയധികം ക്ലാസുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയതുപോലെ 83 ആയത്തുകൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാസീനിനെ, ഈ ആയത്ത് സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്ത് യാസീനിനെ വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും, മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച്, യാസീൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച്, വ്യത്യസ്തമായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്നാൽ
അവയെല്ലാം മൗളൂആത്തുകളോ നിർമ്മിതങ്ങളായ ഹദീസുകളോ ദുർബലങ്ങളായ ഹദീസുകളോ ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പല വിധ ബിദഅത്തുകളിലും അബദ്ധങ്ങളിലും ചെന്ന് അകപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സാഹിബു യാസീൻ ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത് ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ച് രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത മഹാനായ ഒരു വ്യക്തിയുടെ ചരിത്രം, അത് ദഅവാരംഗത്ത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. ആ ആയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭാഗമുണ്ടാകും. അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിലാളുകളെക്കുറിച്ചും നരകത്തിലാളുകളെക്കുറിച്ചുമൊക്കെയും അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോന്നു. ഏറ്റവും അവസാനം റബ്ബിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളിലൂടെയാണ്, രണ്ട് ആയത്തുകളിലൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരവലംബമായി ഒരു ലളിതമായ പഠനത്തിന് നമുക്ക് ഈ സൂറത്തിനെ വിധേയമാക്കാവുന്നതാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപകമായി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഖുർആൻ പഠന സംരംഭങ്ങളെ ഒരധ്യാപകൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ തഫ്സീറുകൾ പിന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഓരോ എപ്പിസോഡുകളിലും നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തജ്വീദ് പഠനം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. തപ്പിത്തടഞ്ഞ് അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അയാൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓത്ത് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിച്ച് ഏറ്റവും ഭംഗിയായി അതിൻ്റെ തനതായ രൂപത്തിലുള്ള പാരായണത്തിന് തന്നെയാണ് അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തവണ കൂടി ഈ രണ്ട് ആയത്തുകളുടെയും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. إنما أمره إذا أراد شيئا. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. അയ്യ കുലലഹു, അതിനോട് പറയും. കുൻ, ഉണ്ടാവുക. ഫയക്കൂനും, അപ്പോൾ അതുണ്ടാകും. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുക മാത്രമാണ് അള്ളാഹുവിന് ചെയ്യാനുള്ളത്. ഫയക്കൂനും, അപ്പോൾ അതുണ്ടാകും. ഫസുബഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫസുബഹാന, എത്ര പരിശുദ്ധനാണ് അല്ലദി, ഒരുതൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു മലക്കൂത്തു അധികാരം ആധിപത്യം. കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. വ ഇലൈഹി, അവനിലേക്കാകുന്നു തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയവസന്തത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്വിസ്. വിദ്യാർത്ഥികളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖുർആൻ മനഃപ്പാഠമാക്കാനും അത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും പരിചയമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ് പോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അള്ളാ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആത്തിക ശദ. എവിടുന്നാണ് മോളെ വിളിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ടിൽ നിന്നാണ് അല്ലേ? മാഷാല്ലാ. ആത്തിക ശദ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
4: അഞ്ചിലാണ്.
3: സ്കൂളിലോ? സ്കൂളിലും അഞ്ചിലാണോ? ആറാം ക്ലാസ്സിലാണ് അല്ലേ? പീസ് ഖുർആൻ റേഡിയോക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇൻഷാ അള്ളാ ഇതിൽ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കാണ്. പീസ് റേഡിയോക്ക് കേൾക്കാറുണ്ടോ മോള്?
4: കേൾക്കാറുണ്ട്.
3: ഏതാണ് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ഖുർആൻ ടെലിക്വിസിന്റെ പ്രത്യേകത അറിയാലോ? അമ്മ ജുസ് ആണ്. അമ്മ ജുസ് പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ അറിയാം. എന്നാൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞാൽ മോൾക്ക് ഇൻഷാ അള്ളാ എന്തുണ്ടാകും?
4: സമ്മാനം
3: ഉണ്ടാകും. മാഷാ അല്ലാ. എന്നാ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ചോദ്യം. ഉസ്താദ് ഒരായത്തോതും അതിന്റെ ശേഷമുള്ള ആയത്തുകൾ ആത്തിക ശദ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ഓതിക്കോളൂ.
4: أعوذ بالله من الشيطان الرجيم ذي قوة عنده عرش عنده العرش
3: എന്താണ് മോളെ? ഓദിക്കോ, ബാക്കി ഓദിക്കോ. ഉത്തരം ശരിയാണ്. സൂറത്തു തക്വീർ എന്ന സൂറത്തിലെ ആയത്തുകളാണ് മോൾ ഓതിയത് അല്ലേ? ഒന്ന് ഉഷാറിൽ ഓതണം കേട്ടോ,
4: നല്ല
3: ഈണത്തില്. ഖുർആൻ നമ്മൾ വായിക്കലാണോ അതേ ഓതലാണോ? ഓതലാണ്. അപ്പൊ നല്ല ഈണം വേണം അല്ലേ? ശരി, എന്നാ ഞാൻ അടുത്ത ചോദ്യത്തിന് നല്ല ഈണത്തിൽ ഓതണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ഉത്തരം ആത്തിക ശദ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സന്തോഷായോ? എങ്കില് രണ്ടാമത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്തോതും അതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്താണ് ആത്തിക ശദ ഓതേണ്ടത് കേട്ടോ. അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമോളെ, കേൾക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്

0: ഈ ആയത്തിൻ്റെ മുൻപുള്ള തൊട്ട് മുന്നിലുള്ള ആയത്താണ് ആത്തിക ശത ഓതേണ്ടത്. ഒന്നുകൂടി ഓത.
1: ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാത്ത്.

0: ولهم عذاب أليم.
1: ما شاء الله أحسنتي. പറഞ്ഞ ഉത്തരം ശരിയാണ്, സൂറത്തുൽ ബുറൂജിലെ ആയത്താണല്ലേ. പഠിച്ചിട്ടുണ്ടല്ലേ മോള്? ഖുർആൻ പഠിച്ചിട്ടുണ്ടോ മുമ്പ്? ഖുർആൻ ഇഫ്ലാക്കാൻ എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടോ? മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ രണ്ട് ഉത്തരം മോള് ശരിയായി പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, അൽഹംദുലില്ലാഹ്. ഇനി സമ്മാനത്തിലേക്കുള്ള ദൂരം എത്രയാണ്? ഒരു ചോദ്യം മാത്രാണോ? ഒരു ചോദ്യം മാത്രം മതിയോ? അതിന് ഉത്തരം പറയണ്ടേ? ഉത്തരം കൂടി പറയണം അല്ലേ? എന്നാല് ഉസ്താദ് ഒന്ന് രണ്ട് ആയത്ത് ഓതും. ആ ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് ആത്തിക്ക ശദ പറയേണ്ടത്? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ونعمة فيقول ربي أكرما. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്?
1: സൂറത്തുൽ ഫജ്ർ.
0: ഉറപ്പാണോ?
1: സൂറത്തുൽ
0: ഫജ്ർ. സൂറത്തുൽ ഫജ്ർ അറിയോ മോൾക്ക്? ഒന്ന് ഓദിക്ക, ആദ്യത്തെ ഒന്ന് രണ്ടായത്ത് കേൾക്കട്ടെ.
1: بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر.
0: ما شاء الله ما شاء الله احسنت. അപ്പം മോള് മൂന്ന് ഉത്തരവും ശരിയായി പറഞ്ഞിട്ടുണ്ട്, സമ്മാനത്തിന് അർഹയായിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, ഇന്നത്തെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അബ്ദുൽ ഹാദി.
0: അബ്ദുൽ ഹാദി അല്ലേ? മാഷാ അബ്ദുൽ ഹാദി മോനെ, എവിടുന്നാ വിളിക്കുന്നത്? എങ്ങനെ മോനെ, ഒന്നുകൂടി പറഞ്ഞേ. എവിടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോനെ എത്രാം ക്ലാസ്സിലാ
2: പഠിക്കുന്നത്?
0: അൽഫിത്രയിലാണോ? മാഷാല്ലാ. അൽഫിത്രയിൽ ഇക്കൊല്ലം ചേർന്നതാണോ? അതെ, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നോ? ആഹാ, മാഷാല്ലാ. അപ്പൊ അബ്ദുൽ ഹാദി ഖുർആനൊക്കെ നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലേ? പീസ് റേഡിയോ ഒക്കെ വിളിക്കാറുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? മാഷാല്ലാ, മിടുക്കനാണല്ലോ. അപ്പോ സമ്മാനൊക്കെ വാങ്ങിയിട്ടുണ്ട് അബ്ദുൽ ഹാദി അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് അബ്ദുൽ ഹാദിക്ക്? കുട്ടിയുണ്ടാ? ആഹാ, മാഷാല്ലാ. മോനെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. മൂന്ന് ചോദ്യത്തിനും മോൻ ശരിയുത്തരം പറഞ്ഞാൽ സമ്മാനം ഉണ്ടാകും കേട്ടോ. സമ്മാനം ഇഷ്ടാണോ? ആഹാ. എന്നാ ഉസ്താദ് ഒരായത്തോതാ, ശേഷമുള്ള ആയത്ത് അബ്ദുൽ ഹാദി ഓതണം. റെഡിയാണോ? ഓക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: digo, mané.
1: Yo, ma.
0: യൗമ ശരിയാണ്, കൊതിക്കോ. മറന്നുപോയോ ദുൽഹാദി? മറന്നതാണോ? പഠിച്ചിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ടോ ഈ സൂറത്ത്? മോനെ അബ്ദുൽഹാദി, ഉസ്താദ് ഓതട്ടെ. യൗമഇദി യസ്ദുറു നാസു അഷ്ടാതൽ ലിയുറൗ അഅ്മാലഹും. സൂറത്തു സൽസലയാണ്. ഇദാ സൽസലത്തിൽ അർദു സൽസാലഹ എന്ന് സൂറത്ത് പഠിച്ചിട്ടില്ലേ അബ്ദുൽഹാദി? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് ഏതാ മോന്? അൽഫിത്തറയിലെ ഏത് സൂറത്താ പഠിക്കുന്നത്? അബസയാണോ പഠിക്കുന്നത്? മാഷാല്ലാ, അബസൊക്കെ പഠിക്കുന്നുണ്ടല്ലേ, മിടുക്കനാണല്ലോ. എന്നാ അബസ് ഒന്ന് ഓതിക്കേ കേൾക്കട്ടെ ഉസ്താദ്, കേൾക്കട്ടെ.

0: لعله يتزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له
1: ما شاء الله ما شاء الله, احسنت عبد الهادي. നല്ല ഉഷാറിൽ ഓതുന്നുണ്ട് കേട്ടോ. ഇനിയും നന്നായി പഠിക്കണം ഖുർആൻ, എന്നിട്ട് ഉമ്മക്കും ഉപ്പക്കൊക്കെ നല്ല കൺകുളിർമയുള്ള മോനായി വളർന്നു വരണം കേട്ടോ. മോന് ഉത്തരം പറഞ്ഞോ ഇന്നത്തെ? ആരാ ഇന്നത്തെ ഉത്തരം പറഞ്ഞത്? ഉസ്താദാണോ അതോ മോനാണോ? ദുൽഹാദി ഉസ്താദാണ്. അത് സാറല്ല അല്ലേ, മറന്നുപോയതാണല്ലേ, സാറല്ല. എന്തായാലും മോന് അബസൊക്കെ നന്നായിട്ട് ഓതി തന്നിട്ടുണ്ട്. ഇനിയും മോന് പേസ് ഖുർആൻ റേഡിയോയിലേക്ക് ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. ഖുർആൻ പഠിച്ചത് മറക്കാൻ പാടില്ല, എന്നും എന്നും ഓതി നോക്കണം കേട്ടോ. ഓക്കെ, ഇനിയും വിളിക്കുക ഇൻഷാല്ലാ. പേസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിലെ ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ്? അംലഹ് ഇബ്നു സലീം. എവിടുന്നാ മോനെ വിളിക്കുന്നത്?
2: കരുവാരക്കുണ്ട്.
1: മാഷാല്ലാ, കരുവാരക്കുണ്ടിൽ നിന്നാണല്ലേ. എത്രാം ക്ലാസ്സിലാണ് അംലഹ് പഠിക്കുന്നത്?
2: രണ്ടാം ക്ലാസ്സില്.
1: രണ്ടാം ക്ലാസ്സിലാണ്, സ്കൂളിലല്ലേ. മദ്രസയിലോ? മദ്രസയില്
2: രണ്ടിലാണ്ടിപ്പോ.
1: സ്കൂളില് ഓൺലൈൻ വിദ്യാഭ്യാസാണല്ലേ, ഓൺലൈനിലല്ലേ ക്ലാസ്? എങ്ങനെയുണ്ട് ഓൺലൈനിലെ ക്ലാസ്? ഇഷ്ടാണോ അംലഹിന്? നല്ല ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? മാഷാല്ലാ. മോനെ പീസ് ഖുർആൻ റേഡിയോയിലേക്കോ ഖുർആൻ ടെലിഗിസിലേക്കോ വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല,
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ. ഖുർആൻ ടെലിഗിസിൽ അമ്മ ജുസ് ഇല്ലേ, 30-ാമത്തെ ജുസ്, അമ്മ ജുസ് ഇലെ ചോദ്യങ്ങളാണ് ചോദിക്കാം. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. മൂന്ന് ചോദ്യത്തിനും മോൻ ശരി ഉത്തരം പറയുകയാണെങ്കിൽ മോന് സമ്മാനം ഉണ്ടാകും. പഠിച്ചിട്ടുണ്ടോ ഖുർആൻ? പഠിച്ചിട്ടുണ്ടോ? ഏറ്റവും നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണ് മോനിക്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? സ്കൂളിലെയും മദ്രസയിലെയും ഒക്കെ വെച്ച് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്?
2: അറബി.
1: അറബിയാണോ? മാഷാല്ലാ, മിടുക്കനാണല്ലോ. ശരി, അപ്പോ ഉസ്താദ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഉസ്താദ് ഒരായത്തോതും ആ ആയത്തിനു ശേഷമുള്ള ആയത്ത് അംലഹ് ഓതണം കേട്ടോ. ശ്രദ്ധിച്ചോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحض على طعام المسكين فويل فويل اوديكم انا اوديكم ബാക്കിയെന്താ മോനെ? മാഷാ മാഷാല്ലാ, അംലഹ് മിടുക്കനാണല്ലോ. ശരിയുത്തരമാണ് കേട്ടോ. സൂറത്തുൽ മാഊൻ എന്ന സൂറത്തിലെ ആയത്താണ് മോൻ ഓതിയത്. അഹ്സൻത, മാഷാല്ലാ, ബറക്കല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഉസ്താദ്. ഉസ്താദ് ഒരായത്തോതും ആ ആയത്തിൻ്റെ മുൻപിലുള്ള ആയത്ത്, തൊട്ട് മുന്നിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത് കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يعلم إذا بعثر ما في القبور മോനെ ചോദ്യം കേട്ടോ. ഓതിക്കോളൂ. അടുത്ത ആരെങ്കിലും ഉണ്ടോ മോൻ്റെ? മോനെ ധൈര്യമായിട്ട് ഉത്തരം പറഞ്ഞോളൂ, പേടിക്കണ്ട, നീ പറഞ്ഞത് തന്നെ ആവാം ഇൻഷാല്ലാ. ചോദ്യം കേട്ടിട്ടില്ലേ? ഒന്നും കൂടി ഓതാ ഉസ്താദ്.

ആയത്തിന്റെ എന്താണ്? وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ അല്ലേ? സൂറത്തുൽ ആദിയാത്തിലെ ആയത്താണ്. മാഷാല്ലാ അംലഹ് രണ്ട് ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായോ? ഏയ്, സന്തോഷത്തിന്റെ ഒന്നും അടയാളമൊന്നും കാണുന്നില്ലല്ലോ മോന്റെ സംസാരത്തില്. സന്തോഷം ഉണ്ടാകുമ്പോ എന്താ നമ്മൾ പറയേണ്ടത്? അൽഹംദുലില്ലാ. നല്ല സന്തോഷം ഉണ്ടായിട്ടില്ലല്ലേ മോനക്ക്? നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുമല്ലോ. എന്താ പറയേണ്ടത്? ആ മാഷാല്ലാ. ഇനി അവസാനത്തെ ചോദ്യം. സമ്മാനത്തിലേക്ക് എത്താൻ ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളൂ. ഉസ്താദ് ഒരായത്തോതും ആ ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോൻ പറയേണ്ടത്. ഓക്കെ ആണോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: കേട്ടോ മോനെ, ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? അംലഹ്. കൂടുതൽ സമയമെടുക്കാൻ പാടില്ല. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? അറിയില്ല അല്ലേ.
1: അറിയില്ല
0: അറിയില്ല സാറല്ല, ഉസ്താദ് പറയട്ടെ ഉത്തരം.

0: അല്ലേ, അപ്പൊ അറിയാം മോനക്ക്. പക്ഷേ അപ്പൊ എന്താ ഉത്തരം പറയാതിരുന്നത്? പെട്ടെന്ന് കിട്ടിയില്ല അല്ലേ? അത് സാരല്ല, എന്തായാലും മോനക്ക് സുഹൃത്ത് അറിയാലോ. അപ്പൊ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് ഒരെണ്ണം. സമ്മാനല്ല, എന്നാലും മോനക്ക് ആ സുഹൃത്ത് അറിയാം. മിടുക്കനാണ് മോന് അല്ലേ? മോനെയാ അംല അൽഹംദുലില്ലാ. സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിലും മോനക്ക് ആ ഉത്തരം അറിയാം അല്ലേ? മാഷാല്ലാ. ഇനിയും പീസ് റേഡിയോയിലേക്ക് ഖുർആൻ ഡെയിലി ക്വിസിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം വാങ്ങണം കേട്ടോ. ഇൻഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ഡെയിലി ക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസയ്യ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മധുരം ഖുർആൻ. സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി മുഹമ്മദ് അൽ ഹൈദാൻ.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാ ഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലൈനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല, റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഇതുവിൻ വനുഫൂർ. ബല്ലജ്ജു ഫീ ഇതുവിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഇതുവിൻ വനുഫൂർ. ഇതുവിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഇതുവിൻ വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ അഫമയംഷി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ അഫമയംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമയ്യ അഫമയംഷി ഈ രൂപത്തിൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമയംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബ്ബൻ അലാ വജ്ഹിഹി, മുകിബ്ബൻ അലാ തൻവീനു ശേഷം അയൻ, മുകിബ്ബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബ്ബന്നല എന്നല്ല, മുകിബ്ബൻ അല അലാ വജ്ഹിഹി അഹ്ദ. ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സില് പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സുലത്തു തൊവീല. അപ്പോൾ വജ്ഹിഹി അഹ്ദ അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മയംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മയംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഇത് ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല അയൻ എടുത്ത് ഓതണം. സവിയൻ അല അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇത് ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാടമാക്കുകയും ഇമ്പമാർന്ന ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതാനും ചില കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ആദിയാത് എന്നീ അധ്യായങ്ങളാണ് ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ നാം കേൾക്കുന്നത്.
1: തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം 1 മണിക്കൂർ സമയം കേൾക്കുന്നതിന് ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തു നിസായിലെ 15-ാം ആയത്ത് മുതൽ 141 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 15 വചനം മുതൽ 141 വചനം വരെയുള്ള ഭാഗമാണ് തൻസീൽ പരിപാടിയിൽ നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ അൽ ഹാഫിൽ വാദി അൽ യമാനി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക്

0: 35 കൂടിയ വചനങ്ങളാണ് വിശദീകരിക്കുന്നത്.
1: വചനം 32,
2: വലഖദ്, തീർച്ചയായും ഉണ്ട്. ഇസ്തുഹ്സിഅ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ബിറുസുലിൻ, പല റസൂലുകളെപ്പറ്റിയും. മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ്. ഫഅംലൈതു, എന്നിട്ടും നാം താമസം നൽകി, പിന്തിച്ചു കൊടുത്തു, അയവു നൽകി. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. തുമ്മ, പിന്നീട്, പിന്നെ. അഖൽതുഹും, അവരെ ഞാൻ പിടിച്ചു. ഫകൈഫ, അപ്പോൾ എങ്ങനെ. കാന, ആയിരുന്നു, ഉണ്ടായി. ഇഖാബ്, എന്റെ ശിക്ഷാ നടപടി, പ്രതികാര നടപടി.

0: തീർച്ചയായും നിന്റെ മുമ്പ് പല റസൂലുകളെക്കുറിച്ചും പരിഹസിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ അവിശ്വസിച്ചവർക്ക് താമസം നൽകി അയച്ചുവിട്ടു. പിന്നെ ഞാൻ അവരെ പിടിച്ചു ശിക്ഷിച്ചു. അപ്പോൾ എന്റെ ശിക്ഷാനടപടി എങ്ങനെയായിരുന്നു? അഥവാ അത് കുറിക്കുകൊണ്ടില്ലേ?
1: വചനം 33.
2: അഫമൻ, അപ്പോൾ യാതൊരുവനോ? ഹുവ, അവൻ. ഖായിമുൻ, നിലകൊള്ളുന്നവനാണ്. അലാ കുല്ലി നഫ്സിൻ, എല്ലാ വ്യക്തിയുടെ മേലും, ദേഹത്തിൻ്റെ, ആളുടെ, ആത്മാവിൻ്റെ മേലും. ബിമാ കസബത്ത്, അതു സമ്പാദിച്ചതിനെപ്പറ്റി. വജഅലു, അവർ ആക്കിയിരിക്കുന്നു. ലില്ലാഹി, അല്ലാഹുവിന്. ശുറകാ, പങ്കാളികളെ. ഖുൽ, പറയുക. സമ്മൂഹും, നിങ്ങൾ അവരെ പേരു പറയുവിൻ. നിർണയിച്ചു വിവരിച്ചു തരുക. അം തുനബ്ബിഊനഹു, അതല്ല നിങ്ങൾ അവന് വിവരം അറിയിക്കുന്നോ, പറഞ്ഞു കൊടുക്കുന്നോ. ബിമാ ലാ യഅലം, അവൻ അറിയാത്തതിനെപ്പറ്റി. ഫിൽ അർദ്, ഭൂമിയിൽ. അം ബിലാഹിരിൻ, അല്ലെങ്കിൽ വല്ല ബാഹ്യമായതു മൂലമാണോ. മിനൽ ഖൗലി, വാക്കിൽ നിന്നുള്ള. ബൽ, പക്ഷേ. എന്നാൽ. സുയ്യിന, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. മക്റുഹും, അവരുടെ തന്ത്രം, കുതന്ത്രം, ഉപായം. വസുദ്ദു, അവർ തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, തട്ടിവിടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അനിസബീലി, മാർഗത്തിൽ നിന്ന്. വമൻ, ആരെ, ഏതൊരുവന്. യുദ്ലിലി, വഴിപിഴവിലാക്കുന്നുവോ. അല്ലാഹു, അല്ലാഹു. ഫമാലഹു, എന്നാൽ അവനില്ല. മിൻഹാദിൻ, ഒരു വഴി ചേർക്കുന്നവനും വഴികാട്ടിയും.

അപ്പോൾ എല്ലാ ഓരോ വ്യക്തിയുടെ മേലും അത് പ്രവർത്തിച്ചു സമ്പാദിച്ചതിനെപ്പറ്റി മേൽനോട്ടം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന യാതൊരുവനോ അവനെങ്ങനെ ഒരു കഴിവുമില്ലാത്തവർക്കു സമമാകുന്നു? എന്നിട്ടും അവർ അള്ളാഹുവിന് പങ്കാളികളെ ആക്കിയിരിക്കുന്നു. പറയുക, നിങ്ങൾ അവരെ ഒന്ന് പേരു പറഞ്ഞു വിവരിച്ചു തരുവിൻ. അതല്ല ഭൂമിയിലുള്ളതായി അവനറിയാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ അവന് വിവരം അറിയിക്കുന്നുവോ? അതല്ല അർത്ഥമില്ലാത്ത വല്ല പുറംവാക്കുമൂലം

0: ഇങ്ങനെ പറയുന്നതാണോ? പക്ഷേ അതൊന്നുമല്ല. ആ അവിശ്വസിച്ചവർക്ക് അവരുടെ തന്ത്രം അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ശരിയായ മാർഗത്തിൽ നിന്നും തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ അവനു പിന്നെ നേർവഴിയിലാക്കുന്ന ഒരുവനുമില്ല.
1: ഓരോ വ്യക്തിയുടെയും സകല ചെയ്തികളും സൂക്ഷ്മവീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് ചില പങ്കാളികൾ ഉണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. എന്നാൽ അവന് പങ്കുകാരായിരിക്കുവാൻ അർഹതയുള്ള ആ പങ്കാളികൾ ആരൊക്കെയാണെന്ന് അവരൊന്ന് വിവരിച്ചു തരട്ടെ, അതൊന്ന് കാണാമല്ലോ. ഒരുപക്ഷെ അള്ളാഹുവിന്റെ അറിവിൽപ്പെടാത്ത ചില പങ്കാളികൾ ഈ ഭൂമിയിൽ അവനുണ്ടെന്നുള്ള ഒരു വിവരം അവന് പറഞ്ഞു കൊടുക്കുകയാണോ അവർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തനി കള്ളമാകുന്നു. കാരണം ഭൂമിയിൽ അള്ളാഹു അറിയാത്ത ഒന്നും തന്നെയില്ല. ഇനി യഥാർത്ഥമൊന്നും നോക്കാതെ നിരർത്ഥമായ ഒരു വെറും വാക്കായിക്കൊണ്ട് മാത്രം അവർ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊട്ട് വിലയും കൽപ്പിക്കുവാനില്ല എന്നു സാരം. അവരോട് ന്യായവാദം നടത്തിയിട്ടും ഗുണദോഷിച്ചിട്ടും ഫലമില്ല. അവർ ചെയ്യുന്ന ഏത് അക്രമവും തോന്നിയവാസവും തങ്ങൾക്കൊരു അന്തസ്സും അലങ്കാരവുമായിട്ടാണ് അവർ കണക്കുകൂട്ടുന്നത്. നേർവഴി കാണുവാൻ കഴിയാത്തവണ്ണം അവർ അതിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നേർമാർഗത്തിലേക്ക് എത്തിക്കുക അള്ളാഹുവിന് പതിവില്ല. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫ്ഫാർ. നിശ്ചയമായും ഏതൊരുവൻ വളരെ നന്ദികെട്ട വ്യാജവാദിയാണോ അവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. 39:3 ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. നിശ്ചയമായും ഏതൊരുവൻ വലിയ വ്യാജവാദിയും അതിരു കവിഞ്ഞവനുമാണോ അവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. 40:28 അള്ളാഹു നേർമാർഗത്തിലാക്കാത്തവരെ പിന്നെ ആർ നേർമാർഗത്തിലാക്കുവാനാണ്?
2: വചനം 34
0: ലഹും അവർക്കുണ്ട് അദാബുൻ ശിക്ഷ ഫിൽ ഹയാത്തി ജീവിതത്തിൽ അദ്ദുനിയ ഐഹിക ഇഹത്തിലെ വല അദാബ് ശിക്ഷ തന്നെ ശിക്ഷയാകട്ടെ അൽ ആഖിറത്തി പരത്തിലെ പരലോകത്തിലെ അശഖ അധികം ഞെരുക്കമുള്ളത് വമാലഹും അവർക്കില്ലതാനും മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് മിം വാഖൻ ഒരു കാക്കുന്നവനും സൂക്ഷിക്കുന്നവനും
3: ലഹും അദാബുൻ ഫിൽ ഹയാത്തി ദുനിയാ വല അദാബുൽ ആഖിറത്തി അശഖ വമാ ലഹും മിനല്ലാഹി മിൻ വാഖ
0: അവർക്ക് ഇഹലോക ജീവിതത്തിൽ ഒരുതരം ശിക്ഷയുണ്ടായിരിക്കും. പരലോകത്തെ ശിക്ഷയാകട്ടെ കൂടുതൽ ഞെരുക്കമുള്ളതു തന്നെയായിരിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഒരാളും അവർക്കില്ലതാനും.
4: ഇഹത്തിൽ കൊല, ബന്ധനം, അപമാനം, ക്ഷാമം ആദിയായ ശിക്ഷാനുഭവങ്ങൾ. പരത്തിലാകട്ടെ കഠിനകഠോരവും ശാശ്വതവുമായ നരകശിക്ഷയും.
2: വചനം 35
0: മഥലു ഉപമ ഉദാഹരണം അൽ ജന്നതി സ്വർഗത്തിന്റെ അല്ലതി വുഇദ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ അൽ മുത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവരോട് ഭയഭക്തർക്ക് തജ്രി നടക്കും ഒഴുകും മിൻ തഹ്തിഹ അതിൻ്റെ അടിഭാഗത്തിലൂടെ അൽ അൻഹാർ നദികൾ ഉക്കുലുഹ അതിലെ തീറ്റ ഭോജ്യം ദാഇമുൻ നിരന്തരമായതാണ് പതിവായി നിലനിൽക്കുന്നതാണ് വലില്ലുഹ അതിലെ തണലും തിൽക അത് അവ ഉഖബ പര്യവസാനമാകുന്നു അല്ലദീന തഖൗ സൂക്ഷ്മത പാലിച്ചവരുടെ വഉഖബ പര്യവസാനമാകട്ടെ അൽ കാഫിരീന അവിശ്വാസികളുടെ അന്നാർ നരകമാകുന്നു.

0: സൂക്ഷ്മത പാലിക്കുന്നവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ മാതിരി ഇതത്രേ. അതിന്റെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ ഭോജ്യം നിരന്തരമായതാകുന്നു. അതിലെ തണലും തന്നെ. അത് സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനമത്രേ. അവിശ്വാസികളുടെ പര്യവസാനമാകട്ടെ നരകവുമാകുന്നു.
1: ആദ്യ നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തെ സ്വർഗത്തിൽ താമസിപ്പിച്ച അവസരത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിശ്ചയമായും നിനക്കവിടെ വിശക്കാതെയും നഗ്നമാകാതെയും ഇരിക്കാം, നിനക്കവിടെ ദാഹിക്കാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാം. സൂറത്ത് ത്വഹ 118-119.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമിലൂടെ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറ റഅദിലെ 32 മുതൽ 35 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ സഅദി, പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ലാ രചിച്ച തൈസീറുൽ കരീം റഹ്മാൻ എന്ന തഫ്സീർ സഅദിയിൽ നിന്നും സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം മലയാള ആശയവിവർത്തനം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീർ സഅദിയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 102 അധ്യായം സൂറത്തു തക്കാസുർ, അതിൻ്റെ അർത്ഥവും പാരായണവും വിശദീകരണവുമൊക്കെയാണ് തഫ്സീർ സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി സൂറത്തു തക്കാസുറിൻ്റെ മുഴുവൻ പാരായണം നമുക്ക് ഒന്ന് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, സൂറത്തു തക്കാസുറിന്റെ മുഴുവൻ പാരായണമാണ്. വളരെ ഭംഗിയോടുകൂടെയുള്ള പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കുന്നത് ഈ സൂറത്തിന്റെ ഓരോ വാക്കൃത്തങ്ങളാണ്, ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അൽഹാക്കും തക്കാസുർ, അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി മെനക്കെടുത്തിയിരിക്കുന്നു. അത്തക്കാസുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും. അൽ മഖാബിർ, ഖബർ അഥവാ ശ്മശാനങ്ങളെ. കല്ല, വേണ്ട, അങ്ങനെയല്ല, അതല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ അറിവ്. ലതറവുന്ന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, ജ്വലിക്കുന്ന നരകം. സുമ്മ ലതറവുന്നഹ, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി. സുമ്മ ലതുസ്അലുന്ന, പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളുടെ മുഴുവൻ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കേൾക്കാം.
1: പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ശവകുടീരങ്ങൾ
2: സന്ദർശിക്കുന്നതുവരേക്കും.
1: നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ
2: അറിഞ്ഞുകൊള്ളും.
1: നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും.
2: ലതറവുന്നഹ ഐനൽ യഖീൻ,
1: പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും.

0: പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
1: മാഷാ അല്ലാ, ഇവിടെ സൂറത്തു തക്കാസൂറിന്റെ 102 അധ്യായം സൂറത്തു തക്കാസൂറിന്റെ അർത്ഥം, ഓരോ ആയത്തുകളുടെയും അർത്ഥം നമ്മൾ മുഴുവനായി കേട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ വിശദീകരണമാണ് ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്.
2: എല്ലാറ്റിനേക്കാളും അള്ളാഹുവോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് അവനിലേക്ക് മടങ്ങുക, അവനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക, മറ്റാരെയും അവനോട് പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നുള്ള അശ്രദ്ധയെ കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതായത്, ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരസ്പരം പെരുമ നടിക്കൽ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന പ്രയോഗത്തിന് പരസ്പരം പെരുമ നടിക്കുന്നവർ എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടിയല്ലാതെ മറ്റുള്ളവരോട് ധനത്തിലോ സന്താനങ്ങളിലോ സഹായികളിലോ സൈന്യത്തിലോ സേവകരിലോ പ്രശസ്തിയിലോ ദുരഭിമാനവും പെരുമയും കാണിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. നിങ്ങളുടെ അശ്രദ്ധയും വിനോദവും തിരക്കുകളും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും അപ്പോൾ ആ മൂടി നിങ്ങളിൽ നിന്ന് നീങ്ങുന്ന പക്ഷം വീണ്ടും ഒരു തുടക്കം അസാധ്യമായിരിക്കും. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരെ എന്നതിൽ സന്ദർശിക്കുന്നവർ എന്ന് പ്രയോഗിക്കുകയും സ്ഥിരവാസികൾ എന്ന് പറയാതിരിക്കുകയും ചെയ്തതിലൂടെ ബർസഖ് ഈ ജീവിതം പരലോകത്തേക്കുള്ള പ്രവേശന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. നശിക്കാത്തതും എന്നെന്നും ശേഷിക്കുന്നതുമായ ലോകത്ത് പുനരുദ്ധരിക്കപ്പെടുകയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്നും അറിയിക്കുന്നു. അതിനാൽ അവരെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, നിസ്സംശയം എഴുന്നേൽപ്പു നാളിൽ ഉറപ്പായും നിങ്ങൾ എത്തുകയും അള്ളാഹു സത്യനിഷേധികൾക്ക് തയ്യാറാക്കിയ നരകം നിങ്ങൾ നേരിൽ കാണുകയും ചെയ്യും. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. ഇതേ ആശയം മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വറ അൽ മുജിരിമൂനന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹ മസ്രിഫ. കുറ്റവാളികൾ നരകം നേരിൽ കാണും, അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹഫ് 53. പിന്നീട് ആ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത്, ഇഹലോകത്ത് നിങ്ങൾ അനുഭവിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ അതിന് നന്ദി കാണിച്ചുവോ, അതിൽ അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചുവോ, ആ അനുഗ്രഹങ്ങളെ തെറ്റിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തുവോ എങ്കിൽ നിങ്ങൾക്കവൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. മറിച്ച് നിങ്ങളതിൽ വഞ്ചിതരാവുകയും വേണ്ട രൂപത്തിൽ നന്ദി ചെയ്യാതിരിക്കുകയും തെറ്റു ചെയ്യാൻ അതുപയോഗിക്കുകയും കൂടി ചെയ്തുവെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും. അള്ളാഹു പറയുന്നു, വയോമയുറലുല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കുമുദ്ദുനിയ വസ്തംതഅതും ബിഹ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. സത്യനിഷേധികൾ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവ കൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു. സൂറത്തു അൽ അഹ്ഖാഫ് 20 വചനം.
1: മാഷാഅല്ലാ, സൂറത്തു അത്തക്കാസുർ 102 അധ്യായം സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിന്റെ പഠനവുമായി ഇതേ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇതേ പേരിൽ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി സൂറത്തു തക്കാസുർ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
5: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 9, ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു വസല്ലം വബാറക അല നബിയന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് ഖുർആൻ ചാനൽ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന തജ്വീദ് പഠനത്തിൻ്റെ ഓരോ പാഠങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങൾ തന്നെയാണ് ഓരോ എപ്പിസോഡിലും നാം ചർച്ച ചെയ്യുന്നതും. അക്ഷരങ്ങളുടെ വിശേഷണങ്ങളാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളിലും വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വിപരീതമുള്ള വിശേഷണങ്ങളും വിപരീതമില്ലാത്ത വിശേഷണങ്ങളുമുണ്ട്. വിപരീതമുള്ള 5 വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ വിപരീതമില്ലാത്ത വിശേഷണങ്ങളും പറഞ്ഞു. അവശേഷിക്കുന്ന 2-3 വിശേഷണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാനപ്പെട്ട ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവശേഷിക്കുന്ന വിശേഷണങ്ങളിൽ ഒന്നായിട്ടുള്ള അത്തഫഷി എന്നുള്ള വിശേഷണമാണ്. അത്തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അറബി ഭാഷയിൽ അൽ ഇൻതിഷാറു വൽ ഇത്തിസാ, വ്യാപനം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ളതാണ്. അതാണ് അത്തഫഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അർത്ഥം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ള ഈ അർത്ഥവും തജ്വീദുമായി എന്ത് ബന്ധമുണ്ട് എന്നതുള്ളതാണ് അതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ തജ്വീദിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ പദം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഹറഫ്, ആ ഹറഫ് ഉച്ചരിക്കുമ്പോൾ വായയിൽ കാറ്റ് വ്യാപിക്കുകയും അത് പുറത്തേക്ക് വരികയും ചെറിയൊരു വായു അകത്തുനിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ പറഞ്ഞു നോക്കാം. അബ്, അജ്, അദ്, അഹ്, അസ്, അഷ്, അഹ്, അഹ്. ഈ പറയുന്ന അക്ഷരങ്ങളിൽ ഒരക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വായു പുറത്തേക്ക് പ്രവഹിച്ച് ഒരു വ്യാപനം, ഒരു പിന്നെ പ്രത്യേകമായ ഒരു ശബ്ദം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത് ഈ പറയുന്ന അക്ഷരത്തിൽ ഷീനാണ്. അഥവാ അത്തഫഷി, വ്യാപനം എന്നുള്ള ഈ വിശേഷണമുള്ള ഒരേ ഒരു അക്ഷരം ഷീന് മാത്രമാണ്. ഷീന് ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ്, വായു അല്പം വായയിൽ നിന്ന് പുറത്തേക്ക് വരും. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതിന് മർത്തബകൾ ഉണ്ട്. എല്ലാം ഒരുപോലെയല്ല, ഇൻഷാല്ലാ പറയാം. അപ്പോൾ തഫഷി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഷീൻ എന്ന അക്ഷരത്തിൻ്റെ വിശേഷണമാണ് തഫഷി. ഷീനിനോടിൻ്റെ ലാസിമായിട്ടുള്ള, ഷീനിൻ്റെ ലാസിമായിട്ടുള്ള സ്വിഫത്താണ് തഫഷി എന്നുള്ളത്. അഥവാ ഷീനിന് സുക്കൂനാണെങ്കിലും ഷീനിന് ഫത്ഹോ കസറോ ലൊമ്മോ ആയിട്ടുള്ള ഹറക്കത്താണെങ്കിലും ഷീനിൻ്റെ കൂടെ തന്നെയുള്ള, ഷീൻ എപ്പോൾ ഉച്ചരിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലൊക്കെ അത്തഫഷി, അഥവാ അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ കാറ്റുപോകുന്ന അഷ് എന്നുള്ള ആ വിശേഷണം ഉണ്ടായിരിക്കും. പക്ഷേ സുക്കൂനുള്ളതും ഹർക്കത്തുകളാകുമ്പോഴും രണ്ടും ഒരുപോലെ ആയിരിക്കില്ല, അത് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി മിനശ്ശൈത്വാനി. അതുപോലെ ഇഷ്തറാഹു ഷജറതൻ. അപ്പോൾ ഈ അശ്ശൈത്വാൻ ഇഷ്തറാഹു ഷജറ ഈ മൂന്ന് പദവും ഷീനുള്ള പദം തന്നെയാണ്. പക്ഷേ അശ്ശൈത്വാൻ എന്ന പദത്തിൽ ഷീനിന് ഷദ്ദുണ്ട്. അതുകൊണ്ട് തന്നെ തഫശ്ശി ഏറ്റവും കൂടിയ തരത്തിലായിരിക്കും, ശക്തമായിട്ടുള്ള ഒരു വിശേഷണം തഫശ്ശി അവിടെ ഉണ്ടാകും. ഇഷ്തറാഹു എന്നുള്ളത് സുക്കൂനാണ്, അതുകൊണ്ട് അവിടെയും പിന്നെ കുറച്ചും കൂടിയും അതിന് തഫശ്ശി എന്ന ഇൻതിഷാർ ഹവ വായു പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഷജറ എന്നതിൽ അല്പം കുറവായിരിക്കും, കാരണം അത് ഹറക്കത്തുള്ളതാണ്. അപ്പോൾ ഹറക്കത്തുണ്ടെങ്കിൽ വിശേഷണത്തിൻ്റെ അതിൻ്റെ ശക്തി കുറച്ച് കുറയുകയും അത് നേരിയ രൂപത്തിലാവുകയും സുക്കൂനാകുമ്പോൾ കുറച്ചുകൂടി കൂടുകയും ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തും. ഇത് കൽക്കലത്തിൻ്റെ വിശേഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്, കൽക്കലത്തുൽ കുബ്ര, കൽക്കലത്തുൽ വുസ്ത, കൽക്കലത്തു അസ്സുഖ്ര അല്ലെ. എല്ലാവർക്കും അത് ആ ക്ലാസ് കേട്ടവർക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവുള്ളവർക്കത് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും തഫശ്ശിയുടെ ഏറ്റവും അലയായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ എന്ന് പറഞ്ഞാൽ ഷീനിന് ശദ്ദ് വരുമ്പോഴാണ്. അതാണ് അശ്ശൈത്വാൻ. അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. അപ്പോൾ രണ്ട് ഹർക്കത്താണല്ലോ ശദ്ദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉള്ളതാണ്. രണ്ടാമത്തെ മധ്യമ നിലവാരത്തിലുള്ള തഫശ്ശി, അതാണ് നേരത്തെ പറഞ്ഞ ഷീനിന് സുക്കൂനായി വരുമ്പോൾ. കൽക്കലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാഫിന് അതുപോലെ ത്വാഇനൊക്കെ ശദ്ദ് വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുകൊണ്ട് കൽക്കലത്തുൽ കുബ്ര എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ തഫശ്ശി ഷീനിന് ശദ്ദ് വരുമ്പോൾ എന്താണ് ഏറ്റവും ഉയർന്നതായിരിക്കും തഫശ്ശി ഉണ്ടാകുക. അശ്ശൈത്വാനു അത് സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലായിരിക്കും. ഇനി ഹറക്കത്തുള്ളതാണ് മുത്തഹരിക്കാണെങ്കിൽ, പ്രത്യേകിച്ച് ഫത്ഹക്ക് ആണെങ്കിൽ അതിൻ്റെ തഫശ്ശിയുടെ അളവ് നേരിയ തോതിലായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സുക്കൂന് വരുമ്പോഴും ഹറക്കത്തുള്ളപ്പോഴും ഷീനിന് ജറിയാനുൽ ഹവ എൽഫം വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, അത് വായു പരക്കുന്ന ഷീനിനെ പരത്തി ഉച്ചരിക്കുന്ന ആ ശൈലി, അത് ഏത് സന്ദർഭത്തിലും അത് സുക്കൂനാണെങ്കിലും ഹറക്കത്തുണ്ടെങ്കിലും ശദ്ദുണ്ടെങ്കിലും ഏത് സമയത്തുമുണ്ട്. പക്ഷെ ശദ്ദായി വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലാകും, അതുപോലെ തന്നെ ഫത്ഹായി വരുമ്പോൾ മുത്തഹരിക്ക ആയി വരുമ്പോൾ അത് നേരിയ രൂപത്തിലാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ തഫശ്ശി എന്നുള്ള സിഫത്ത് അത് മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്നും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന സിഫാത്തുൽ മുമയ്യസയിൽപ്പെട്ടതാണോ? അല്ല. തഫശ്ശി എന്നുള്ളത് മറ്റു സിഫത്തുകളിൽ നിന്നും ഷീനിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ല. എന്നാൽ ഷീനിനെ ഒന്നുകൂടി നന്നാക്കി തീർക്കുന്ന ഒരു വിശേഷണമാണ് തഫശ്ശി എന്നുള്ളത്. തഫശ്ശി എന്നുള്ള സിഫത്ത് ഷീന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം നന്നായിത്തീരുന്നു എന്നുള്ള വിശേഷണം കൊടുക്കുമ്പോൾ, അതല്ലാതെ അത് മറ്റു അതിനെ തമീസ് ചെയ്യുന്ന വ്യതിരിക്തമാക്കി നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോ ആയത്തുകളിലും ഷീനിൻ്റെ ഉച്ചാരണം വരുമ്പോൾ ഇത് പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. തഫശ്ശി എന്നുള്ളത് ഭാഷാപരമായിട്ട് അൽ ഇൻതിഷാർ, വ്യാപിക്കുക, അൽ ഇൻബിസാ അങ്ങനെ പ്രചരിക്കുക എന്നാണ് അർത്ഥം. ഭാഷയിൽ അർത്ഥം അൽ ഇത്തിസാ വൽ ഇൻതിഷാർ വൽ ഇൻബിസാ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റ് വ്യാപിച്ചതിന് പറയാറുണ്ട് തഫശ്ശത്തിൽ തഫശ്ശരീഹു ഇത് പറഞ്ഞാൽ ഇത്തസ. അപ്പോൾ അതാണ് ഭാഷാപരമായിട്ട്. സാങ്കേതികപരമായിട്ട് തഫശ്ശി എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. വായിൽ കാറ്റ് വ്യാപിക്കുക, പരക്കുക അതാണ് ശരിക്കും വ്യാപിക്കുക എന്നതിനേക്കാൾ നല്ലത് പരക്കുക. ഇൻദ നുത്ഖ് ബിൽ ഹർഫ് അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് ഏതാണ് അക്ഷരം അത് ഷീനാണ്. അപ്പോൾ ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് അത് വായിൽ കാറ്റ് പരക്കുക. അവ ഇൻതിഷാറു സൗത്തു ഷീൻ ഇൻദ ഖുറൂജി മിൻ മഖ്റജി ഹത്താ യസ്തദിമ ബിസ്ഫഹതി ദാഖിലിയ. അപ്പം താഴെയുള്ള പല്ലും മുകളിലെ പല്ലും അതുപോലെ തന്നെ നാവും അങ്ങോട്ടും അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കാറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഷീൻ എന്ന ഹർഫ് മാത്രമാണ് തഫഷി എന്ന സിഫത്തിനുള്ളത്. നമ്മൾ ഓരോ സിഫത്ത് പറയുമ്പോഴും അക്ഷരങ്ങളുടെ വിശേഷണം പറയുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിദ്ദുള്ള സിഫത്തുകൾ ആ അക്ഷരങ്ങൾ പറഞ്ഞു, അതിൻ്റെ നേരെ വിപരീതമായ അക്ഷരങ്ങൾക്കാണ് ബാക്കിയുള്ള അക്ഷരങ്ങൾ. ലിദ്ദില്ലാത്തതിൻ്റെ ഓരോ അക്ഷരങ്ങളും നാം പറഞ്ഞു. അതുപോലെ തന്നെ തഫഷിയുടെ മർത്തബകൾ മൂന്നെണ്ണമാണ്. അഅലൽ മർത്തബ, അത് ശബ്ദമായി വരുമ്പോൾ, ഉദാഹരണം അഷ്ഷൈത്വാൻ. അതുപോലെ വസത്തുൽ മർത്തബ, അത് സുക്കൂനായി വരുമ്പോൾ, ഷീനിന് സുക്കൂനായി വരുമ്പോൾ ഇഷ്തറാഹു. അതുപോലെ അദ്നൽ മർത്തബ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന മർത്തബ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഷീന് ഹർക്കത്തിൽ വരുമ്പോൾ, ഹർക്കത്തായി വരുമ്പോൾ ഷജറ പോലെയുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സിഫത്തു തഫഷി, തഫഷി എന്ന സിഫത്ത് അത് മുമയ്യിസായിട്ടുള്ള സിഫത്തല്ല, മറ്റു അക്ഷരങ്ങളിൽ നിന്നതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു സിഫത്തല്ല. നേരെ മറിച്ച് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം, അതിൻ്റെ തലഫുൾ നന്നാക്കി തീർക്കുന്ന മുഹസ്സന, സിഫാത്തുൽ മുഹസ്സനയിൽപ്പെട്ടതാണ് എന്ന് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന തജ്വീദ് പഠനം. തജ്വീദ് പഠനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 9 നമുക്ക് വേണ്ടി ക്ലാസ്സെടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.

0: പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയോ
2: മധുരം ഖുർആൻ സൂറത്തു അശ്വറയിലെ സൂക്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
3: أعوذ بالله من الشيطان الرجيم.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളെ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നിവയിലെ ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

وهو السميع العليم ومن جاهد فإنما يجاهد لنفسه

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നീ അധ്യായങ്ങളിലെ പാരായണം നിർവഹിച്ചത് ബഹുമാന്യനായ അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തുർ റഅദ് 36-37 വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
5: വചനം 36.
6: വല്ലദീന, യാതൊരു കൂട്ടർ, ആതൈനാഹും, അവർക്കു നാം നൽകിയിരിക്കുന്നു, അൽ കിതാബ, വേദഗ്രന്ഥം, യഫ്റഹൂന, അവർ സന്തോഷിക്കും, ബിമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇലൈക, നിനക്ക്, വമിനൽ അഹ്സാബി, ആ കക്ഷികളിൽ തന്നെയുണ്ട്, മയ്യുങ്കിറു, നിഷേധിക്കുന്നവർ, ബഅദഹു, അതിൽ ചിലത്, ഖുൽ, പറയുക, ഇന്നമാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു, അൻ അഅ്ബുദ, ഞാൻ ആരാധിക്കുവാൻ, അല്ലാഹ, അല്ലാഹുവിനെ, വലാ ഉശ്രിക, ഞാൻ പങ്കുചേർക്കാതിരിക്കുവാനും, ബിഹി, അവനോട്, അവനിൽ, ഇലൈഹി, അവനിലേക്കു തന്നെ, അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, വ ഇലൈഹി, അവനിലേക്കു തന്നെ, മആബ് എന്റെ മടങ്ങിച്ചെല്ലലോ.

0: വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ നിനക്ക് ഇറക്കപ്പെട്ടതിൽ സന്തോഷം കൊള്ളുന്നതാണ്. ആ കക്ഷികളിൽ തന്നെയുണ്ട് അതിന്റെ ചില ഭാഗം നിഷേധിക്കുന്നവർ. പറയുക, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണമെന്നു മാത്രമേ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവനിലേക്കത്രേ ഞാൻ ക്ഷണിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ മടങ്ങിച്ചെല്ലലും.
1: വേദക്കാർ സത്യത്തിൽ നിന്ന് വളരെയധികം പിഴച്ചു പോയിട്ടുണ്ടെങ്കിലും മതാവശിഷ്ടങ്ങളായി കുറെയെല്ലാം വിശ്വാസാചാരങ്ങൾ അവരിൽ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ വേദഗ്രന്ഥം സത്യമാണെന്നും വിഗ്രഹാരാധന തുടങ്ങിയ മുശ്രിക്കുകളുടെ പല വിശ്വാസാചാരങ്ങളും തെറ്റാണെന്നും അവർക്കറിയാമായിരുന്നു. തങ്ങളുടെ വേദഗ്രന്ഥവും ഖുർആനും തമ്മിലുള്ള യോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വേദക്കാർ മുഴുവനും ഖുർആനെക്കുറിച്ച് സന്തോഷം കൊള്ളേണ്ടവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ഒരു വിഭാഗം അതിൽ സന്തോഷവും താൽപ്പര്യവും പ്രകടിപ്പിച്ചു. ആ വിഭാഗത്തെപ്പറ്റിയാണ് വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്ന വേദക്കാർ ഈദിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് സൂറത്തുൽ ബക്കറയിൽ 121-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. യഹൂദികളിൽ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹുൻഹു മുതലായ അല്പം ചിലരും ക്രിസ്ത്യാനികളിൽ അബിസീനിയ, നജറാൻ എന്നിവിടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായി തീർന്ന ഏതാനും ആളുകളും ഖുർആനിൽ സന്തോഷം കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തു. മറ്റൊരു വിഭാഗം ഇവരാണതിൽ ബഹുഭൂരിഭാഗവും. തങ്ങളുടെ പക്കൽ നിലവിലുള്ള വിശ്വാസാചാരങ്ങൾക്ക് നിരക്കാത്തതായി ഖുർആനിൽ കണ്ടതെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു. ഇവരാണ് വേദക്കാരിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയ കക്ഷി. കഅബ് ഇബ്നു അഷ്റഫ് മുതലായ യഹൂദി തലവന്മാരും സയ്യിദ് ആഖിബ് മുതലായ നജ്റാനി ക്രിസ്തീയ നേതാക്കളും ഈ വിഭാഗക്കാരിൽ ഉൾപ്പെട്ടവരാകുന്നു. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ വേദഗ്രന്ഥം മുഖേന അള്ളാഹു കൽപ്പിച്ച അതേ മൗലിക സിദ്ധാന്തമാകുന്ന തൗഹീദ് തന്നെയാണ് എന്നോടും കൽപ്പിക്കപ്പെടുന്നത്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു പഴുതുമില്ല. അതിലേക്ക് മാത്രമാണ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നതും. വല്ല വീഴ്ചയും ഞാൻ കാണിക്കുന്ന പക്ഷം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അവനിലേക്കാണല്ലോ ഞാൻ തിരിച്ചു ചെല്ലുക എന്നൊക്കെ അവരോട് പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സൂറത്ത് ആലിംറാനിൽ വേദക്കാരെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ കൽപ്പിച്ച കൽപ്പന ഇങ്ങനെ കാണാവുന്നതാണ്. പറയുക, വേദക്കാരെ, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് വരുവിൻ. അതായത്, നാം അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്നും അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും. സൂറത്ത് ആലിംറാൻ 64.
2: വചനം 37.
0: അതുപോലെ ഇതു നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഹുക്മൻ, ഒരു വിധിയായി, നിയമമായി. അറബിയൻ, അറബിയിലുള്ളതായ. വല ഇനി തബഅത, നീ പിൻപറ്റിപ്പോയെങ്കിൽ. അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ. ബഅദ, ശേഷം, പിറകെ. മാ ജാഅക, നിനക്ക് വന്നതിന്. മിനൽ ഇൽമി, അറിവിൽ നിന്നും. മാലക, നിനക്കില്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നും. മിൻ വലിയിൻ, ഒരു ബന്ധവും രക്ഷാധികാരിയും. വല വാഖ, ഒരു കാക്കുന്നവനുമില്ല, സൂക്ഷിക്കുന്നവനുമില്ല.

0: അതുപോലെ ഇതിനെ അഥവാ ഖുർആനെ നാം അറബി ഭാഷയിലുള്ള ഒരു വിധിനിയമമായി അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്കു അറിവിൽ നിന്നും വന്നുകിട്ടിയതിനു ശേഷം അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരു രക്ഷാധികാരിയാകട്ടെ കാത്തുരക്ഷിക്കുന്നവനാകട്ടെ നിനക്കുണ്ടാവുകയില്ല.
1: മുമ്പ് വേദക്കാരിൽ അവതരിക്കപ്പെട്ടിരുന്നതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം തന്നെയാണ് ഈ ഖുർആനും. മനുഷ്യൻ അറിഞ്ഞും ആചരിച്ചും വരേണ്ടുന്ന നിയമ നടപടികളാണ് അതിലുള്ളത്. അത് അവതരിക്കുന്നത് അറബികൾക്കിടയിലായതുകൊണ്ട് അത് അറബി ഭാഷയിലായിരിക്കുകയാണ് എന്നൊക്കെയാണ് ഒന്നാമത്തെ വാക്യത്തിലെ ആശയം. തുടർന്നുകൊണ്ട് വേദക്കാരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തേക്കാൻ ഇടയുള്ളത് കൊണ്ടല്ല. അവിടുത്തെ പ്രബോധനങ്ങളിൽ അവർക്ക് വേണ്ടി വല്ല വിട്ടുവീഴ്ചയും സ്വീകരിച്ചാൽ കൊള്ളാമെന്നുള്ള അവരുടെ മോഹവും പ്രതീക്ഷയും അവർ വിട്ടേക്കുവാൻ വേണ്ടിയാണത്. സത്യവിശ്വാസികൾക്കാകട്ടെ ഇതുമൂലം മനക്കരുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തു റഅദ് 36-37 വചനങ്ങളുടെ വാക്കർത്ഥവും ആശയവും വിശദീകരണങ്ങളുമാണ് നമ്മൾ കേട്ടത്.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളം.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم.

0: وما ذلك على الله بعزيز.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫാത്തിറിലെ 1 മുതൽ 17 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. തുടർന്ന് മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: വസ്സമാഇ വത്താരിഖ്

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 40 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
3: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
4: അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. لا يستطيعون نصرهم وهم لهم جند محضرون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ ആയത്തുകളിലൂടെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 73 വരെയുള്ള ആയത്തുകളാണ്

കാരങ്ങൾക്കും അള്ളാഹു അത് നമുക്കു വേണ്ടി കീഴ്പ്പെടുത്തി തന്നു. ഈ ഒരാശയമാണ് അവസാനത്തെ രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മനുഷ്യനെക്കുറിച്ച് അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടും അതിശക്തമായ ഒരു നിഷേധം, നന്ദികേട് റബ്ബ് സുബ്ഹാനഹു വതആലയോട് മനുഷ്യരാശി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പ്രവർത്തനത്തിൻ്റെ നിരർത്ഥകതയും ഈ തൊട്ടടുത്തുള്ള ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ, അതീവ താൽപ്പര്യപൂർവം, ധാരാളം പണം ചെലവഴിച്ച് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിലെ മൂഢമായ ധാരണകളെ, വിശ്വാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ടായത്തുകളിലൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യമോദിയ യാസിനിലെ 74-ാമത്തെ ആയത്ത്, വത്തഹദൂമിന്ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. മിൻദൂനില്ലാഹി എന്നോതുന്നത് ശരിയായ പ്രയോഗമല്ല. മിൻദൂനില്ലാഹി അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്, മറിച്ച് വത്തഹദു മിൻ ദൂനില്ലാഹി. മിൻ എന്നതിലെ നൂനിനെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ആലിഹതല്ലഅല്ലഹും, ആലിഹതല്ലഅല്ലഹും, അവിടെ ആലിഹതൻ ലഅല്ലഹും എന്നത് തെറ്റായ പാരായണമാണ്. മറിച്ച് ആ തൻവീനിനെ ആലിഹത്തൻ എന്നതിലെ തൻവീനിലെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ആലിഹതല്ലഅല്ലഹും യുൻസറൂൻ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തജ്വീദുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളും ഈ ആയത്തുകളിലുണ്ടെങ്കിലും ഇപ്പോൾ ഈ രണ്ട് കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സമാനമായ സന്ദർഭങ്ങൾ ഖുർആനിലെ ഏതു ഭാഗത്തു വരുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ആയത്തുകളിലെ വാക്കുകളുടെ അർത്ഥം, വത്തഹദു, അവർ സ്വീകരിച്ചു. ആര്? മനുഷ്യൻ. മനുഷ്യന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പിന്നെ റബ്ബ് പറയുന്നത് എന്താണ്? വത്തഹദു, അവർ സ്വീകരിച്ചു. മിൻദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ. മിൻദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. ആലിഹത്തൻ, ഇലാഹ് എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ആരാധ്യൻ. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചു. ലഅല്ലഹും, അവർ ആയേക്കാം. യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. റബ്ബല്ലാത്തവരെ ആരാധിക്കുമ്പോൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് സഹായം ലഭിക്കും. വിഗ്രഹങ്ങൾ, മരങ്ങൾ, കല്ലുകൾ, ഖബറുകൾ, മനുഷ്യന്മാർ, അതല്ലാത്ത സൃഷ്ടികൾ, അങ്ങനെ പലതിനെയും പലതിനെയും ആരാധിക്കുന്നവരാണ് മനുഷ്യരാശിയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ. ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ആരാധിക്കുന്നു. രൂപമുള്ളതിനെയും രൂപമില്ലാത്തതിനെയും ആരാധിക്കുന്നു. മരങ്ങളെയും പൂക്കളെയും ആരാധിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള
സൃഷ്ടികളിൽ

0: പിന്നെ വിവിധ വസ്തുക്കളെ ആരാധിക്കുമ്പോഴുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷ എന്താണ്? ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം. ഒന്നുകൂടെ പറയാം, വത്തഹദു, അവർ സ്വീകരിച്ചു, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ആരാധ്യന്മാരെ, ലഅല്ലഹും, അവർ ആയേക്കാം, യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. അവ സഹായിക്കപ്പെട്ടേക്കാം എന്ന, സഹായം ലഭിച്ചേക്കാം എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവല്ലാത്ത ആരാധ്യന്മാരെ മനുഷ്യൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റേത് ആസ്വദിക്കുമ്പോഴും അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന പ്രാർത്ഥനകളും മർത്തലകളും ആരാധനകളും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ, മനുഷ്യരുടെ വിശ്വാസ ആചാരങ്ങളെ ഒരു ചെറിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ ആയത്തിൻ്റെ നേർചിത്രം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നു പറയുന്നവർ തന്നെയും ശിർക്കു ചെയ്തുകൊണ്ട് ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രവാചകന്മാർ പോലും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. അതല്ലെങ്കിൽ ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന ആരാധന മുഹമ്മദ് നബിക്ക് നൽകുന്നവർ ലോകത്തുണ്ട്. മരിച്ചുപോയ മഹാന്മാരെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ഖബറുകളെ, ശവകുടീരങ്ങളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ജീവനില്ലാത്ത കല്ലുകളെ, വിഗ്രഹങ്ങളെ, രൂപമില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതീക്ഷകളെന്താ? എൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ ഈ ശക്തികൾക്ക്, ഈ സൃഷ്ടികൾക്ക് സാധിക്കുമെന്നാണ്. അതല്ലെങ്കിൽ എനിക്കില്ലാതെ പോയ സന്താന സൗഭാഗ്യം അതുണ്ടാക്കിത്തരാൻ ഇവർക്ക് സാധിക്കുമെന്നാണ്. ജീവിതത്തിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, കല്ലുകൾക്ക്, മരങ്ങൾക്ക്, ഖബറുകൾക്ക് സാധിക്കുമെന്നാണ് ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ സുരക്ഷിതനാണ്, പക്ഷേ എനിക്ക് രോഗമുണ്ട്, എൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവർക്കൊക്കെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അതല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തുമുണ്ട്, പക്ഷേ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ തേടിയാണ് ആൾദൈവങ്ങളുടെ സന്നിധികളിലേക്ക്, ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിലേക്ക്, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന പോലെ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രതീക്ഷകളെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ ഈ സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ്, ഇതെല്ലാം നടക്കുമെന്ന മനുഷ്യൻ്റെ നിരർത്ഥകമായ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വത്തഹദു മിന്ദൂനില്ലാഹി ആലിഹ ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കും എന്ന വിശ്വാസത്തോടുകൂടി ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു ആളുകൾ. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല എന്താണ് പറയുന്നത്? ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ലാ യസ്തതീഊന, യസ്തതീഊ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക എന്നാണ്, കഴിയുക. ലാ യസ്തതീഊന, അവർക്ക് സാധിക്കുകയില്ല. നസ്റഹും, ഇവരെ സഹായിക്കാൻ. ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആർക്കാണോ റബ്ബിനെ കൂടാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, ആരുടെ മുന്നിലാണോ അള്ളാഹുവിനെ കൂടാതെ സാഷ്ടാംഗം നമിക്കുന്നത്, ഏത് വസ്തുവിനാണോ നിവേദ്യമർപ്പിക്കുന്നത്, അവർക്കൊരാൾക്കു പോലും ഈ പ്രാർത്ഥിക്കുന്നവനെ, നേർച്ചകളർപ്പിക്കുന്നവനെ, ആരാധിക്കുന്നവനെ സഹായിക്കാൻ സാധിക്കുകയില്ല. വഹും, ഇവരാകട്ടെ, ഈ ആരാധിക്കുന്നവരാകട്ടെ, ലഹും, ആരാധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ജുന്ദുൻ, പരിവാരങ്ങളാണ്, സൈന്യമാണ്, മുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ആരാധ്യ വസ്തുക്കൾ നിലനിൽക്കുന്നത് തന്നെ ആരാധ്യന്മാരുണ്ടായതുകൊണ്ടാണ്. വിഗ്രഹം ഉണ്ടായത് ആ വിഗ്രഹത്തെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. കബറുകൾ നിലനിൽക്കുന്നതിൻ്റെ പരിപാലകരായ അതിൻ്റെ ആരാധകരുണ്ടായതുകൊണ്ടാണ്. സ്വന്തമായി നിലനിൽക്കുന്ന റബ്ബിനെ കൂടാതെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ സൃഷ്ടിയോ ലോകത്തില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രങ്ങളെ നോക്കി പറഞ്ഞത്, അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നതിനെ എനിക്ക് ആരാധ്യനാക്കാൻ സാധിക്കുകയില്ല. ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ പഠിപ്പിച്ചതാണ്, നിലനിൽപ്പില്ലാത്തതിനെ ആരാധിക്കരുത്. ലോകത്ത് റബ്ബിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് ഈ ആരാധ്യന്മാരെ, ആരാധിക്കുന്നവരെ സഹായിക്കാൻ ഈ ആരാധ്യന്മാർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഇത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത്, അള്ളാഹു ഉദ്ധരിക്കുന്നത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നുവാപ്പ, നിങ്ങളെന്തിനാണ് കേൾക്കാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുബ്സിർ കാണാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുഗ്നി അൻക ശൈആ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തവയെ എന്തിനാണ് ആരാധിക്കുന്നത്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചാൽ ആ വിഗ്രഹങ്ങൾക്ക്, മനുഷ്യനുണ്ടാക്കുന്ന രൂപങ്ങൾക്ക്, മനുഷ്യൻ നാട്ടിവെക്കുന്ന കല്ലുകൾക്ക്, മനുഷ്യൻ നട്ടുവളർത്തുന്ന മരങ്ങൾക്ക് ഒരു നിലക്കും കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്സവത്തിൻ്റെ ദിവസം ആരാധനാലയത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും നശിപ്പിച്ച് അതിലെ ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കടുത്തിൽ കോടാലി തൂക്കിയിട്ട് ആളുകളുടെ ബുദ്ധിയെ ഉണർത്തിയത്. ആരാണിവയെ നശിപ്പിച്ചത്? അതാ ഏറ്റവും വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ അവരുടെ ചിന്തയെ ഉണർത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ ചെയ്യുന്നത്. അല്ലെ, വിശുദ്ധ ഖുർആൻ അതാണ് ഇത്തരം അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്. ലാ യസ്തതീഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ. നിങ്ങളെ സഹായിക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല, അവയെ തന്നെ സഹായിക്കുകയില്ല. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മഹാന്മാർക്കോ വ്യക്തികൾക്കോ പ്രവാചകന്മാർക്കോ ഔലിയാഇനോ അതല്ലെങ്കിൽ കൺമുന്നിൽ കാണുന്ന വിഗ്രഹങ്ങൾക്കോ രൂപങ്ങൾക്കോ രൂപമില്ലാത്ത കല്ലുകൾക്കോ ഒന്നും തന്നെ കഴിയുകയില്ല എന്നു മാത്രമല്ല, അവയ്ക്ക് അവയെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അല്ലെ, ഏതെങ്കിലും മഹാനായ മനുഷ്യർക്ക് സ്വന്തത്തെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നില്ല, അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രവാചകന് വിശപ്പുണ്ടായിരുന്നു, പ്രവാചകന് ദാഹമുണ്ടായിരുന്നു, പ്രവാചകന് രോഗം ബാധിച്ചിരുന്നു, പ്രവാചകന് ദാരിദ്ര്യമുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ പ്രവാചകന് മുറിവ് പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗമുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനോടാണ്. മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ആ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് വഹും ലഹും ജുന്തും മഹ്ളറൂൻ, ഈ ആരാധിക്കുന്ന ആരാധകന്മാരായിട്ടുള്ള ആളുകളുണ്ടായതുകൊണ്ടാണ്. അവരുടെ പരിപാലനവും അവരുടെ സംരക്ഷണവും ഇല്ലായിരുന്നുവെങ്കിൽ അവയെല്ലാം നശിച്ച് മൺമറഞ്ഞ് ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുക. സ്വന്തത്തെ സഹായിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനോ റബ്ബിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും വ്യക്തികൾക്കും സാധിക്കുകയില്ലെന്ന് പലതവണ ഖുർആൻ ആവർത്തിച്ച് ശക്തമായി പഠിപ്പിക്കുന്നു. സൂറത്തു ഹജ്ജിലെ ലോകത്ത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ യാഥാർത്ഥ്യം വളരെ വേഗത്തിൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ളുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം, ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന യദുഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ലൻ യഖ്ലഖു ദുബാബ, അവർ ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ, വിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായ സംസാരമാണ്. ഷിർക്കിനെതിരെയുള്ള അതി മനോഹരമായ ഒരു ഉദാഹരണമാണ്. റബ്ബിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അത് ലോകത്ത് ഏത് ഭാഗത്ത്, ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് ഭാഷയിൽ, ഏത് വിഭാഗം ജനങ്ങൾ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്നവരാകട്ടെ, അവരാരാധിച്ചിരുന്നവർ ആരാവട്ടെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആശയത്തിന് പുറത്തല്ല അവരൊന്നും. ലയ്യഖുലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ ആരാധിക്കുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. എന്നു മാത്രമല്ല, ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ ഒരു ഭക്ഷ്യവസ്തു തിരിച്ചു പിടിക്കാൻ പോലും, രക്ഷിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അല്ലേ, ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ നിവേദ്യമായി വെച്ചുകൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് വളരെ നിസ്സാരമായ ഒരളവ് ഒരു ഈച്ച എടുത്തുകൊണ്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ ആ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ? ആ ഖബറിലുള്ള ആളുകൾക്ക് കഴിയുമോ? പിന്നെ എങ്ങനെയാണ് രോഗിയായ മനുഷ്യൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവയ്ക്ക് സാധിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സന്താന സൗഭാഗ്യമില്ലാതെ പോകുന്നവർക്ക് സന്താന സൗഭാഗ്യമെന്ന അനുഗ്രഹം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? ജീവിതത്തിലെ, കുടുംബത്തിലെ, മറ്റു സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നത്? മനസ്സമാധാനം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ വളരെ നിസ്സാരമായ ഭക്ഷ്യവസ്തു പോലും തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിയാത്തവരാണ് തേടുന്നവനും തേടപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവരും എത്ര ദുർബലരാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു പറയാറുള്ള ഒരു സംഭവം നമുക്ക് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു അല്ല അതിൻ്റെയാൾ, മറ്റു പലരുമാണ് എന്ന് പല ആളുകളിലേക്കും ഈ സംഭവം ചേർത്തു പറയാറുണ്ട്. അത് സംഭവം ശരിയാണോ തെറ്റാണോ, സ്വീകാര്യയോഗ്യമാണോ അല്ലയോ എന്നതിനപ്പുറം അതിൽ ഒരു നല്ല ഗുണപാഠമുണ്ട്. എന്താണ് സംഭവം? ഒരാൾ പിന്നെ താൻ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? രണ്ട് കുറുക്കന്മാർ ആ ആരാധ്യ വസ്തുവിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പാട്ടുപാടുന്നു, റബ്ബുൻ യബൂലു സഅലബാനി ബിറസിഹി ലഖദ് ദല്ലമൻ ബാലത്സ് അലൈഹി സാലിബു. കുറുക്കന്മാർ തലയിലൂടെ മൂത്രമൊഴിക്കുന്ന ചില റബ്ബുകൾ, ലഖദ് ദല്ലമൻ ബാലത്സ് അലൈഹി സാലിബു, തലക്കുമുകളിലൂടെ കുറുക്കന്മാർ മൂത്രമൊഴിക്കുന്നവർ എത്ര നിന്ദ്യന്മാരാണ്. വലൗകാന റബ്ബൻ കാന യംനഉ നഫ്സഹു, അയാൾ ആ മൂത്രമൊഴിക്കപ്പെടുന്ന വസ്തു റബ്ബായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആ നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന് സ്വന്തത്തെ തടയുമായിരുന്നു. ഫലാ ഖൈറ ഫീ റബ്ബിൻ നഅതിഹിൽ മതാലിബു, ആ വസ്തുവിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ റബ്ബുമാരിൽ, അങ്ങനത്തെ ദൈവങ്ങളിൽ ഒരു നന്മയുമില്ല. ബരിഉത്തു മിനല്ല സുനാമി ഫിൽ അർദി കുല്ലിഹി, അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ ഇത്തരം ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നു. ആമൻതു ബില്ലാഹി അല്ലദീ ഹുവ ഗാലിബു, എല്ലാറ്റിൻ്റെ മുകളിലും മതിജയിച്ചു നിൽക്കുന്ന അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഉപദേശമാണ് യഥാർത്ഥത്തിൽ ആരാധനാ രംഗത്ത്, വിശ്വാസരംഗത്ത് ഈ മൂന്ന് വരി കവിതകൾ എന്ന് പറയുന്നത്. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം ഉസ്സ എന്ന് പറയുന്ന മരം മുറിച്ചു കളയാൻ ഏൽപ്പിച്ചത്. ഉസ്സയെ മുറിച്ചു കളയുമ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യാ ഉസ്സ കുഫ്രാനക്കി ലാ സുബ്ഹാനക്കി, ഉസ്സേ നിന്നെ ഞാൻ നിഷേധിക്കുന്നു, നിനക്ക് യാതൊരുവിധ പരിശുദ്ധിയുമില്ല. ഇന്നി റഅയ്തുല്ലാഹ ഖദ് അഹാനക്കി, എൻ്റെ റബ്ബ് നിന്നെ നിന്ദിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടാലിയെടുത്ത് ഉസ്സ മരം മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ മുറിച്ചു മാറ്റുമ്പോൾ സ്വന്തം നിലനിൽപ്പില്ലാത്തതാണ് ആളുകൾ പൂജിക്കുന്ന, പുണ്യം കൽപ്പിക്കുന്ന മരങ്ങൾ തകർത്തു കഴിഞ്ഞാൽ തൻ്റെ തലക്കുമുകളിലൂടെ കുറുക്കൻ മൂത്രമൊഴിച്ചാൽ, ഏതെങ്കിലും ജീവജാലങ്ങൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ, സ്വന്തത്തെ തടയാൻ കഴിയാത്തവയാണ് മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കരങ്ങളാൽ കെട്ടിപ്പടുത്തുണ്ടാക്കി മനോഹരമായ ഭവനങ്ങൾക്കുള്ളിലാക്കിയ ഖബറുകളെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്. മനുഷ്യനെപ്പോലെ തന്നെപ്പോലെ ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു മരിച്ചുപോയ ആളുകളോടാണ് മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത്. ഇത് നിരർത്ഥകമാണ്, ഇത് റബ്ബിനോട് കാണിക്കുന്ന നന്ദികേടാണ്, ഇത് കടുത്ത ദൈവനിഷേധമാണ്. മനുഷ്യൻ ആരാധിക്കേണ്ടത് അവൻക്ക് ഭക്ഷണം നൽകുന്ന, അവൻക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, ജീവിക്കാൻ ധാരാളം സംവിധാനങ്ങൾ ഈ ഭൂമിലോകത്ത് ഒരുക്കിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമായിരിക്കണമെന്ന സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല മാനവരാശിക്ക് നൽകുന്നത്. ഒരിക്കൽ കൂടി അതൊന്ന് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കാം. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ തല്ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. വത്തഖദു, അവർ സ്വീകരിച്ചു, മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ആരാധ്യന്മാരെ, ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി. ലാ യസ്തസീഊന നസ്റഹും, എന്നാൽ അവരെ സഹായിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം വഹും ലഹും ജുന്തും മുഹ്ളറൂൻ, ഈ ആരാധ്യ വസ്തുക്കളുടെ പരിവാരങ്ങളായി, സൈനികരായി ഇവർ നിലകൊള്ളുകയും ചെയ്യുന്നു. ആരാധ്യ വസ്തുക്കളെ തന്നെ സംരക്ഷിക്കുന്നതാരാണ്? ആരാധിക്കപ്പെടുന്നവരെ ആരാധകന്മാരാണ് സംരക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കപ്പെടുന്നവനെ പ്രാർത്ഥിക്കുന്നവനാണ് സംരക്ഷിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്നവരുടെ സംരക്ഷണമില്ലായെങ്കിൽ പലപ്പോഴും ഈ ആരാധ്യ വസ്തുക്കൾ നശിച്ചു പോവുകയോ തകർന്നു പോവുകയോ അവയെ മറ്റു പല ജീവജാലങ്ങളും നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അത്ര നിരർത്ഥകമായ, ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലൂടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മുവഹ്ഹിദുകളായി, ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ലോകത്ത് ജീവിച്ചു മരിക്കാനും അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന സ്വർഗമെന്ന മഹാ റബ്ബിൻ്റെ പ്രതിഫലമായി നേടിയെടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: الكرب العظيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ. Tune to reality.
5: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു, അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യു അദൂൻ യൗമഹുമുല്ലദി യു അദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ് സ്വാറുഹും അബ് ബാഇനെ കലക്കല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹെറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ് സ്വാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, اليوم അല്ല യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പ്രതിഭാശാലികളായ കുരുന്നുകളുടെ ഖുർആൻ പാരായണം. ഇത്തരം ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.

0: പീസ് റേഡിയോ കിഡ്സ് ടൈം, കുഞ്ഞുനാളിലെ ഖുർആനിന്റെ മാധുര്യം നുകരുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായും മനഃപ്പാഠമാക്കി ലോകത്തെ ജനങ്ങളിലേക്ക് തങ്ങളുടെ മധുരമായ ശബ്ദത്തിൽ അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ചെറുപ്രായത്തിലുള്ള ഖാരിഇകളുടെ ശബ്ദമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈം പരിപാടിയിൽ ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദത്തിലാണ് ഖുർആന്റെ മധുരതരമായ പാരായണം നാം ശ്രദ്ധിച്ചത്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ

0: tuned to reality.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബാദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം. ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان اريلا يخفى ആണ്. നൂൻ സാക്കിനക്ക് ശേഷം സീൻ, പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പോൾ ഇഖ്ഫ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
5: യൗമ ഇദിൻ
4: بأن ربك أوحى لها. بنا يومئذ يصدر,
5: يومئذ يصدر
4: إدغام بغنى تنوين شاشم يا آن. بنا أشتات الليرو إدغام بلا غنى ألبان برياس الله. بنا فمن يعمل إدغام بغنى. بنا ذرة خيرا ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, ഏനെ
5: ദറത്തിൻ ഖൈറൻ.
4: പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദറത്തിൻ ഖൈറൻ യറ,
5: ദറത്തിൻ ഖൈറൻ യറ.
4: പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നത്തത് ദറത്തിൻ ശറൻ യ, രണ്ടും ഉന്നത്ത് വേണം.

0: 오늘은
1: وأخرجت الأرض أثقالها.
0: 아, 너 ശ്രദ്ധിച്ചു ഉച്ചരിക്കുമ്പോൾ ശരിയാവുണ്ട്. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചു ഉച്ചരിച്ചപ്പോൾ ശരിയായി. ഏ ആ

പോരാ. ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തെൻവിൻ ശേഷം ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ, ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറഹ റാ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനിന് ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ ത തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹറ, എങ്ങനെ ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق إن هم المفلحون عنده أم الكتاب അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷെ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തു ത്വാഹ അൽ അംബിയ ഹജ്ജ് 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം നിർവഹിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بينك فاجعل بيننا وبينك موعدا لا نخلفه نحن ولا